0: ഇതുവരെ കേട്ടത് സ്മൃതി മധുരം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചേച്ചി, ജോലി കിട്ടി.
3: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
2: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
3: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
2: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
3: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
2: പക്ഷേ ചേച്ചി,
3: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
2: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
4: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: യോഗ സൗഖ്യം.
7: ഇന്നീ പരിപാടിയിൽ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
8: നമ്മുടെ രാജ്യം വർഷങ്ങളോളം വിദേശ ശക്തികളുടെ അടിമത്തത്തിൽ ആയിരുന്നു. അതിൽ നിന്ന് മോചനം നേടി ലോകശക്തിയായി നാം വളരുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമ്മുടെ സമൂഹം ഇന്ന് മറ്റൊരു അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്നു. മറ്റൊന്നുമല്ലാതെ ലഹരിയുടെ അടിമത്തമാണ്. എന്താണ് ഇതിന് കാരണമെന്ന് നാം തിരക്കുമ്പോൾ നിരവധി ഉത്തരങ്ങൾ ലഭിക്കും. ഏറ്റവും അപകടകരമായ സാഹചര്യം കൗമാരക്കാർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഈ കെണിയിൽ പെടുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. കൊലപാതകങ്ങൾ, അപകടങ്ങൾ എന്നിവ ഇതിന്റെ പരിണിത ഫലങ്ങളാണ്. ഇതിന് ഒരു പരിഹാരം യോഗയിലൂടെ നിർദ്ദേശിക്കുന്നു വിവേകാനന്ദന്റെ പ്രശസ്തമായ വാചകം. നമുക്കറിയാം, ഗിവ് മീ 100 എന്തൂസിയാസ്റ്റിക് ആൻഡ് എനർജറ്റിക് യൂത്ത് ആൻഡ് ഐ വിൽ ട്രാൻസ്ഫോം ഇന്ത്യ. ഇവിടെയാണ് നമ്മുടെ തലമുറയുടെ ഊർജം വഴിമാറിപ്പോകാതെ രാജ്യനന്മയ്ക്കായി ഉപയോഗിക്കുവാൻ നാം ചിന്തിക്കേണ്ടതിന്റെ കാലിക പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെ യോഗയുടെ അടിസ്ഥാന തത്വങ്ങളായ ശരിയായ ഭക്ഷണം, ശരിയായ വ്യായാമം, ശരിയായ ശ്വസനം, ശരിയായ വിശ്രമം, ശരിയായ മനോഭാവം എന്നീ തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾ നാം ചിന്തിക്കാവുന്നതാണ്. നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. യോഗയുടെ അടിസ്ഥാന തത്വത്തിൽപ്പെട്ട അന്നമയകോശം, അതായത് ഫിസിക്കൽ ബോഡി, ശക്തിപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തുടർ കോശങ്ങളായ പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നിവ ശക്തിപ്പെടുകയുള്ളൂ. ഇവിടെ നാം ചിന്തിക്കുന്നത് MDMA പോലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ്. അതിനായി ആദ്യം ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണശീലം ഉണ്ടാക്കണം. കൃത്രിമ രാസവസ്തുക്കൾ കൊണ്ട് രുചി കൂട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ നാം ശ്രദ്ധിക്കണം. രുചിയുടെ പുറകെ സഞ്ചരിച്ച് നാം അറിയാതെ മയക്കുമരുന്നിന് മാഫിയയുടെ കെണിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ യോഗ ജീവനത്തിന്റെ ഭാഗമായ സ്വാത്തിയ ഭക്ഷണശീലങ്ങൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ശീലിക്കണം. മലയാളിയുടെ ഭക്ഷണ സംസ്കാരം ആകെ മാറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ ജോലി എളുപ്പമാക്കാൻ നാം പലപ്പോഴും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറുന്നു. നാടൻ ഭക്ഷണരീതി തിരിച്ചുകൊണ്ടുവരണം. കൗമാരക്കാരെ സംബന്ധിച്ച് യോഗയോട് വലിയ താല്പര്യം കാണിക്കാൻ സാധ്യതയില്ല. അങ്ങനെ താല്പര്യക്കുറവുള്ള വിദ്യാർത്ഥികളെ അവർക്കിഷ്ടമുള്ള കളികളിലൂടെ, പാട്ടിലൂടെയൊക്കെ സാവധാനം യോഗയിലേക്ക് എത്തിക്കാം. തുടർന്ന് ലളിതമായ ആസനങ്ങളും സൂര്യനമസ്കാരമൊക്കെ പരിശീലിപ്പിച്ച് പതുക്കെ പതുക്കെ പ്രാണായാമത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. യോഗസൂത്രം തുടങ്ങുന്നത് തന്നെ ചിത്തവൃത്തി നിരോധക എന്നാണ്. അതായത് മനസ്സിന്റെ വൃത്തികളെ നിയന്ത്രിക്കലാണ് യോഗ. മയക്കുമരുന്നിന്റെ ഉപയോഗം മനസ്സിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലളിതമായ പ്രാണായാമങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ട്. എപ്രകാരമാണ് കുട്ടികളെ പ്രാണായാമത്തിലൂടെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാം എന്ന് നോക്കാം. പ്രാണായാമം എന്നത് ശ്വസന നിയന്ത്രണമാണ്. ബോധപൂർവം ശ്വാസത്തെ നിയന്ത്രിച്ച് പൂരക, കുംഭക, രേചക ക്രിയയിലൂടെ മൂക്കിലൂടെ കടത്തിവിടുന്നു. നാഡീശുദ്ധി, ഭ്രമരി, കപാലപാതിയൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. നമ്മുടെ ശ്വസനം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവ പ്രവർത്തനങ്ങൾ അനൈച്ഛികമായാണ് നടക്കുന്നത്. അത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ തലച്ചോറും സൂക്ഷ്മയുമൊക്കെ നിയന്ത്രിക്കുന്നു. യോഗശാസ്ത്ര പ്രകാരം ഇതിനെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. പ്രാണായാമം വഴി ശ്വാസനിയന്ത്രണം കരസ്ഥമാക്കിയാൽ ക്രമേണ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനവും താളവും നിയന്ത്രിക്കാം. അതുവഴി ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയും. ഇപ്രകാരം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മദ്യം, പുകവലി, MDMA പോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ പ്രചോദനത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ സമൂഹത്തെ രക്ഷിച്ച് എടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
7: ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
9: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനം, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ, ചിത്രം തിളക്കം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 9 മണി.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറു കളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷര ചിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടവം പാതിയിലെത്തി അല്ലേ,
1: പുറത്തെങ്ങും നല്ല മഴ.
0: ഇടവപ്പാതിയുടെ മേളം അല്ലേ?
1: അതെ.
0: ഈ ഇടവപ്പാതിയുടെ മേളത്തിൽ അക്ഷരച്ചെപ്പിന്റെ മേളവും കൂടി ചേർന്നാലോ
1: നന്നായിരിക്കും.
0: അതെ. അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, വീണ്ടും അക്ഷരച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കളങ്ങളെല്ലാം വരച്ച്, പാട്ട് കേട്ട്, കളങ്ങൾ പൂരിപ്പിച്ച്
1: എത്രയും പെട്ടെന്ന് നമ്മൾ കഴിച്ചു തരൂ.
0: അപ്പോൾ നമുക്ക് ഇന്നത്തെ അക്ഷരച്ചെപ്പ് ആരംഭിച്ചാലോ?
1: ആരംഭിക്കാം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ തന്നെ ഇന്ന് അക്ഷരച്ചെപ്പിൽ ആദ്യത്തെ പദം ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8, 9 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: 4 അക്ഷരമുള്ള വാക്കാണ്. ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 6, 7, 8, 9. ഇനി സൂചനകൾ പറഞ്ഞാലോ?
0: അതെ. ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രകല അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒരു ഭാഗം എന്നാണ്. സംസ്കൃതത്തിൽ ശശി എന്നാൽ ചന്ദ്രൻ എന്നും കല എന്നാൽ അംശം അല്ലെങ്കിൽ ഭാഗം എന്നുമാണ് അർത്ഥം. ഏതാണ്ട് പിടികെട്ടി കാണുമെന്ന് തോന്നുന്നു, ഉത്തരം ഈ സൂചനയിൽ തന്നെ ഉണ്ട് അല്ലേ?
1: അതെ.
0: സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രകല അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒരു ഭാഗം എന്നാണ്. സംസ്കൃതത്തിൽ ശശി എന്നാൽ ചന്ദ്രൻ എന്നും കല എന്നാൽ അംശം അല്ലെങ്കിൽ ഭാഗമെന്നും അർത്ഥമുണ്ട്.
0: ആദ്യത്തെ വാക്ക് ഈ പാട്ടിലുണ്ട്. പാട്ട് കേട്ടിട്ട് വാക്ക് കണ്ടുപിടിച്ച് അക്ഷരക്കളം പൂരിപ്പിച്ചുകൊള്ളൂ.

0: അറിയപ്പെടുന്നു. രാത്രികാലങ്ങളിൽ അതീവ സുഗന്ധം പരത്തി വിടരുന്ന ഈ മുല്ല നാട്ടിൻ പുറത്തെ പതിവ് കാഴ്ചയായിരുന്നു.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
0: അതെ,
1: ഒരിനം മുല്ലയെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈർക്കിൽ മുല്ല എന്നും അരിമുല്ല എന്നും അറിയപ്പെടുന്നു. രാത്രികാലങ്ങളിൽ അതീവ സുഗന്ധം പരത്തി വിടരുന്ന ഈ മുല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്നും ഇതൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങി അല്ലേ?
0: അതെ,
1: നമ്മുടെ പാട്ടുകളിലും കവിതകളിലും മാത്രമേ ഇപ്പോൾ ഇത്തരം പൂക്കൾ കാണാനും കേൾക്കാനും ഉള്ളൂ. നല്ലൊരു പാട്ട് കേൾക്കാം. ഈ പാട്ടിൽ സുഗന്ധത്തോടെ ആ വാക്ക് അങ്ങനെ വിടർന്നു നിൽപ്പുണ്ട്.

0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് അടുത്ത വാക്ക്. ഇടത്തു നിന്നും വലത്തോട്ട് 16, 17, 18, 19 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമുണ്ടാവും തോന്നുന്നില്ല കേട്ടോ. സൂചനകൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എത്രയും പെട്ടെന്ന് ഈ വാക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടവപ്പാതിയിലും ഈ മഴ പെയ്യുന്ന സമയത്തും ഈ വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. എങ്കിലും സൂചനകൾ കേട്ടുകൊള്ളൂ, ഈ വാക്കിന്റെ അർത്ഥം മേഘം എന്നാണ്. കറുത്ത മേഘം അഥവാ കാർമേഘം എന്നും പറയാറുണ്ട്.

0: മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള കറുത്തിരുണ്ട മേഘങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. ഈ സൂചനകൾ പറയുമ്പോൾ തന്നെ എന്താണ് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും അല്ലേ? എങ്കിലും ഒന്നുകൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം മേഘം എന്നാണ്. കറുത്ത മേഘം അഥവാ കാർമേഘം എന്നും പറയാറുണ്ട്. മഴ പെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള കറുത്തിരുണ്ട മേഘത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: കറുത്തിരുണ്ട മേഘം, ഇതാ ഒരു ഗാനമായി പെയ്തിറങ്ങുന്നു. ഈ ഗാനത്തിൽ ഈ വാക്ക് ഒളിഞ്ഞിരിക്കുകയല്ലേട്ടോ, തെളിഞ്ഞു തന്നെ ഇരിക്കൊണ്ട് കണ്ടുപിടിച്ചോളൂ.

0: അടുത്ത വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ്. 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 എന്നീ 3 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറഞ്ഞാലോ?
1: അതെ, പറഞ്ഞോളൂ.
0: തിരമാലകളെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ജലതരംഗം എന്നാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. തിരമാലകളെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ജലതരംഗം എന്നാണ്. വാക്ക് കണ്ടുപിടിച്ചോളൂ.
0: ഈ ഗാനത്തിൽ ആ വാക്കുണ്ട്.
1: അതെ,

0: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. ഇടത്തുനിന്നും വലത്തോട്ട് 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കേണ്ട അവസാനത്തെ വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 23, 24, 25.
0: സൂചനകൾ ശ്രദ്ധിച്ചോളൂ. എളുപ്പമുള്ള, സങ്കീർണമല്ലാത്ത, ലാളിത്യമുള്ള, അനായാസം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം എളുപ്പമുള്ള, സങ്കീർണമല്ലാത്ത, ലാളിത്യമുള്ള, അനായാസം എന്നൊക്കെയാണ്.
0: അപ്പോൾ ഈ വാക്ക് എളുപ്പം കണ്ടുപിടിക്കട്ടെ അല്ലേ?
1: ഈ പാട്ടും കൂടി കേട്ടിട്ട്.
0: അതെ, അപ്പോൾ പാട്ട് കേട്ടുകൊള്ളൂ, എളുപ്പത്തിൽ ആ വാക്ക് കണ്ടുപിടിച്ച് പൂരിപ്പിച്ചുകൊള്ളൂ.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള 5 വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്ക് മാത്രമേ പൂരിപ്പിക്കാനുള്ളൂ.
1: വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 4, 3, 2, 1 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം നല്ല ഗന്ധമുള്ളത്, മനോഹരമായ വാസനയുള്ളത്, സുഗന്ധം പരത്തുന്നത്, സൗരഭ്യമുള്ളത് എന്നൊക്കെയാണ്.
0: നമ്മൾ നേരത്തെ മുല്ലയുടെ കാര്യം പറഞ്ഞതുപോലെ അല്ലേ?
1: അതെ.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം നല്ല ഗന്ധമുള്ളത്, മനോഹരമായ വാസന ഉള്ളത്, സുഗന്ധം പരത്തുന്നത്, സൗരഭ്യമുള്ളത് എന്നിങ്ങനെയൊക്കെയാണ്. ഈ വാക്ക് ഈ പാട്ടിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ?
1: ഒരിക്കലും പറ്റില്ല.
0: തീർച്ചയായിട്ടും പാട്ടിലുണ്ടാവും അല്ലേ?
1: അതെ.
0: അപ്പോൾ സുഗന്ധമുള്ള വാക്ക് കേട്ടുപിടിച്ചോളൂ.

0: വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്കും ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. 10, 15 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 10, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്, രണ്ടക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് വേദി അല്ലെങ്കിൽ അരങ്ങ്, പ്രവർത്തന സ്ഥലം, സിനിമയിലോ നാടകത്തിലോ ഉള്ള ഭാഗം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
1: ഈ വാക്ക് സന്ദർഭത്തിനനുസരിച്ച് വേദി അല്ലെങ്കിൽ അരങ്ങ്, പ്രവർത്തന സ്ഥലം, സിനിമയിലോ നാടകത്തിലോ ഉള്ള ഭാഗം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: ഈ വാക്കിൽ ഒരു ചലച്ചിത്രവുമുണ്ട് അല്ലേ?
1: അതെ, അവർക്ക് വാക്ക് കിട്ടിക്കാണും.
0: തീർച്ചയായിട്ടും കിട്ടിക്കാണും. ഗാനം കേൾക്കുമ്പോഴാണല്ലോ ഈ വാക്ക് ഏതാണ് എന്ന് കുറച്ചുകൂടി വ്യക്തമാകുന്നത്. പാട്ട് കേൾപ്പിക്കാം അല്ലേ?
1: അതെ.

0: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാൻ ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: അപ്പോ നമുക്ക് ശ്രോതാക്കളോട് ചില ക്ഷേമ അന്വേഷണങ്ങളൊക്കെ നടത്താം അല്ലേ? ക്ഷേമാന്വേഷണങ്ങൾ നടത്തുന്നതും ഈ വാക്കും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സൂചനകൾ പറയട്ടെ?
1: പറയാം.
0: ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ക്ഷേമം, സൗഖ്യം, സുഖവിവരങ്ങൾ അന്വേഷിക്കൽ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ക്ഷേമം, സൗഖ്യം, സുഖവിവരങ്ങൾ അന്വേഷിക്കൽ എന്നൊക്കെയാണ്.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ക്ഷേമവും സൗഖ്യവും ഒക്കെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഈ വാക്ക് നമുക്ക് പാട്ടിലൂടെ കേൾക്കാം.

0: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള അവസാനത്തെ വാക്കാണ്. ഈ വാക്കാണ് ഇന്നത്തെ അക്ഷര ചെപ്പിലെയും അവസാനത്തെ വാക്ക്. താഴെ നിന്ന് മുകളിലേക്ക് 20, 15 എന്നീ രണ്ട് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 20, 15.
0: സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് ഒടിവ് അല്ലെങ്കിൽ വേർപെടൽ, വ്യവസ്ഥകൾ ലംഘിക്കൽ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കൽ, തോൽവി എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് ഒടിവ് അല്ലെങ്കിൽ വേർപെടൽ, വ്യവസ്ഥകൾ ലംഘിക്കൽ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കൽ, തോൽവി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, തോൽക്കാതെ അക്ഷരച്ചെപ്പിന്റെ എല്ലാ കളങ്ങളും എഴുതി പൂരിപ്പിക്കുക.
1: ഒപ്പം ഈ പാട്ടും കൂടി കേട്ട്.
0: അതെ,

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടാലോ.
2: കേൾക്കാം.
1: കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വഴിക്കോൺ.
2: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മിന്നാരം.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാലുച്ച.
2: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മദഗന്ധം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉതിരുക.
2: മുകളിൽ നിന്നും താഴോട്ടായിരുന്നു പൂരിപ്പിക്കേണ്ടത്. 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മേദിനി.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 15, 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉന്മാദം.
2: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കേണ്ട വാക്കുകളായിരുന്നു 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാമിനി.
1: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വികൃതി.
2: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉന്മ.
1: അക്ഷരച്ചെപ്പിലേക്ക് കളങ്ങൾ പൂരിപ്പിച്ച് ധാരാളം ശ്രോതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ശരി ഉത്തരങ്ങൾ പൂരിപ്പിച്ചുകൊണ്ട് നിലയത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു വിജയിയെ അക്ഷരച്ചെപ്പ് കണ്ടെത്തിയിട്ടുണ്ട്.
2: വിജയി
1: തിരുവനന്തപുരം ജില്ലയിൽ പേരൂർ കടയിലുള്ള നിഷ എസ് ആണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
2: ഒരിക്കൽ കൂടി വിജയിയുടെ പേര് പറയാം. നിഷ എസ്.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
2: നിഷ സംസാരിക്കുന്നത് കേൾക്കാം.
3: നമസ്കാരം. എന്റെ പേര് നിഷ എസ്. തിരുവനന്തപുരത്ത് പേരൂർ കടയിലെ ഇന്ദിരാനഗറിലാണ് താമസിക്കുന്നത്. ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ചു. വിരമിച്ചതിന് ശേഷം ആ റേഡിയോ പ്രോഗ്രാമുകൾ കൂടുതലായി കേൾക്കാൻ സമയം കണ്ടെത്തുന്നു. കുട്ടിക്കാലം മുതലേ റേഡിയോയുടെ ഒരു ശ്രോതാവാണ്. കുട്ടിക്കാലത്ത് പ്രധാനമായിട്ടും നമ്മുടെ രാവിലെയുള്ള സമയക്രമമൊക്കെ നിശ്ചയിച്ചിരുന്നത് ആകാശവാണിയുടെ പരിപാടികളായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം രാവിലെ കൂടുതലും പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട്. എന്റെ ഹസ്ബൻഡ് എസ് രാജീവൻ, അദ്ദേഹം റെയിൽവേയിൽ നിന്ന് വിരമിച്ചു. 3 മക്കളാണുള്ളത്. നീരജ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുന്നു. നിരുപമ മകൾ PhD ചെയ്യുകയാണ് ഹൈദരാബാദ് IIT. ചെറിയ മകള് ബിടെക് കഴിഞ്ഞു. നിരഞ്ജ്, എനിക്ക് ആകാശവാണിയുടെ മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും എനിക്കിഷ്ടമാണ്. എന്നാലും കൂടുതലും അക്ഷരച്ചെപ്പ്, ഇതാ ഒരു ചോദ്യം, ഇവയ്ക്ക് ഞാൻ മറുപടികൾ മിക്കവാറും അയക്കാറുണ്ടായിരുന്നു. ഇതാ ഒരു ചോദ്യത്തിൽ മിക്കവാറും ഞാൻ അയക്കാറുണ്ട്. ആകാശവാണിയുടെ പരിപാടികള്, സാഹിത്യപരമായ പരിപാടികള്, ഭാഷാപരമായ നല്ല മലയാളം, ഗുഡ് ഇംഗ്ലീഷ്, സഞ്ചാരി, ഇതൊക്കെ എനിക്കിഷ്ടമുള്ള പരിപാടികളാണ്. ഇപ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ആരണ്യകം എന്ന സിനിമയിൽ ശ്രീ ONV കുറുപ്പ് രചിച്ച ആത്മാവിൽ മുത്തുവിളിച്ചതുപോലെ എന്ന ഗാനമാണ്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ശ്വേത പാടിയതാണ്. ഹലോ എന്ന ചിത്രത്തിനായി വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ചത്. സംഗീതം അലക്സ്.

0: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം.

0: ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: മാഡം, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
1: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു. കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിൻ്റെ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിൻ്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസമുണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷത്തെ കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്. അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18 19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 മുതൽ നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ 0 ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18 19 ആവുമ്പോൾ 4 കയറി വരുന്നു. 3 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70%ത്തിൽ കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വർഷം വളരെ കുറച്ച് ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ ഒരു 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത. അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 വർഷമൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല ഒരു 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2-ാമത്തെ മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
0: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്. ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ ഡെങ്കി 1 2 3 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പിരിയഡ് ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 ആഴ്ച അതിനകത്ത് 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രവുമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിൻ്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിൻ്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ 0 ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ

0: കണ്ടെത്തുന്നത്. ഒരു ഒരു 5% ആൾക്കാർ തീവ്ര പരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവെ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്ക് ഒരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 5,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിൻ്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെലീന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെലീന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം, ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാ രീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷെ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷെ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റ് കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചി വളർത്തിയ കൊതുകെ നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല, തൊട്ട് നമ്മുടെ മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോഴ്സ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെ എല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4-6 ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡുണ്ട്. അതൊരു 8-10 8-10 കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഓവറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 ഇതൊരു 6 കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ

0: കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത് ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സാർ നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ് ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും ഈ സീസണിൽ നമ്മൾ കാലും കൈയ്യൊക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലുമൊക്കെ മെഷ് കൊതുക് വലകൾ നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട് ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ട് അനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ട ഇട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെ ഇടയ്ക്ക് കോർപ്പറേഷൻ്റെ ഒക്കെ ഇടപെടലുകളിലൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ്ങോട്, ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതി നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പോൾ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

കേൾക്കാം. എൻ പാർവതി വയലിൻ, ഐമനം കെ കെ സജീവ് കുമാർ മൃദംഗം, നെല്ലായി കെ ശ്രീനിവാസൻ ഖടം. ആദ്യം വാദാപി ഗണപതിം എന്നു തുടങ്ങുന്നു രാഗം ഹംസധ്വനി, ആദ്യതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

ഇതുവരെ കേട്ടത് കോട്ടയം ടി എസ് അജിത് ജലതരംഗത്തിൽ വായിച്ച കൃതികൾ. എൻ പാർവതി വയലിൻ, ഐമനം കെ കെ സജീവ് കുമാർ മൃദംഗം, നെല്ലൈ കെ ശ്രീനിവാസൻ ഖടം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: ചേച്ചി, ജോലി കിട്ടി.
6: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
5: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
6: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
5: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
6: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
5: പക്ഷേ ചേച്ചി,
6: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
5: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
7: RBI പറയുന്നു,
8: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: നാളെ ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
11: മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ രണ്ട് ദിനാചരണങ്ങളും വിരൽ ചൂണ്ടുന്നത്, നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിൽ എത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്.
10: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
12: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ. പരിപാടിയിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495563321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠനാണ്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: അപ്പോൾ ഈ പരിപാടിയിലേക്ക് 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9495964321, മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഒരു പെരിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് ആരാണ്, ഒരു സാധാരണ ദന്ത ഡോക്ടറിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഡെന്റിസ്ട്രിക്ക് ഒരു 10 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൊരു വീടിൻ്റെ അടിത്തറ എന്ന് പറയുന്ന അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയാലാണ് എപ്പോഴും നമുക്ക് ആ വീട് 2 നില കെട്ടുമ്പോഴും അവിടെ ഒരുപാട് മുറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ആ വീട് ചിലപ്പോൾ നിലം പൊത്താൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ പല്ലിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് പല്ല് നിൽക്കുന്നത് മോണയിലാണ്. അപ്പം മോണയുമായി ബന്ധപ്പെട്ട മോണരോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് പെരിയോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം മോണരോഗത്തിൻ്റെ അസുഖങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഒരുപാട് സബ്ബായിട്ടുള്ള കാര്യങ്ങൾ വരും. ലേസർ ഡെന്റിസ്ട്രി അതിനകത്ത് ഒരു ഭാഗമായിട്ട് വരും. ഇംപ്ലാന്റ്സ് വരും, പീസോ സർജറി, മൈക്രോ സർജറി, അങ്ങനെ പല കാര്യങ്ങളും വരും.
1: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പേര് ലീല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. എന്റെ പല്ലിന്റെ ഒരു സംശയം ചോദിക്കാനാണ്.
1: ആയിക്കോട്ടെ, സ്ഥലം കൂടെ പറയണേ.
3: സ്ഥലം കോഴിക്കോട് ജില്ല കുറ്റ്യാടി.
1: ഡോക്ടർ ജി ആർ മണികണ്ഠൻ ഉണ്ട്, സംസാരിച്ചോളൂ.
2: ചോദിച്ചോളൂ അമ്മ.
3: സാർ, എനിക്ക് എന്റെ അണപ്പല്ലൊക്കെ ഇപ്പൊ അങ്ങനെ കേടായിട്ട് വേദന. എനിക്കിപ്പൊ അത് പല്ല് പറിക്കാൻ പറ്റുമോ എന്നറിയാന്. കേടാ പല്ലിനൊക്കെ.
2: എത്ര വയസ്സായി അമ്മക്കിപ്പോ?
3: എനിക്ക് 61 വയസ്സായി.
2: ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഇപ്പം കീമോതെറാപ്പി ഇപ്പൊ നടന്നോണ്ടിരിക്കുവാണോ?
3: ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്.
2: എവിടെയായിരുന്നു അമ്മ ഈ ക്യാൻസർ?
3: ക്യാൻസർ വൻകുടലിനായിരുന്നു ആദ്യം വന്നത്, സർജറി ചെയ്ത് വൻകുടലിന് പൈസ
2: കൊടുത്തിരുന്നു. ഇപ്പൊ കീമോ കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 6 മാസം കഴിഞ്ഞിട്ടുണ്ടോ?
3: ഓ, 6 മാസം കഴിഞ്ഞു.
2: കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്തടുത്ത വേറെ ഷെഡ്യൂൾ ഇല്ലല്ലോ?
3: ഇല്ലില്ല, ഇനിയിപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാ വന്നെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ട്. ഇപ്പൊ ഒരു ഈ ഒരു വർഷത്തിൽ 2025 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇപ്പം പിന്നെയും വയറിന് തടിപ്പ് വന്നപ്പോ ഇപ്പൊ 1 മാസമായതേ പിന്നെ 2 ഓപ്പറേഷനും കഴിഞ്ഞിട്ട്.
2: സാധാരണയായിട്ട് നമ്മളിപ്പോ കീമോ അടുത്ത കൊല്ലം വരുന്നുണ്ടെങ്കിൽ കീമോയ്ക്ക് അനുബന്ധമായിട്ട് പെട്ടെന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങള് കീമോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നീക്കാറുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ കുറച്ച് ഒരു സമയത്തേക്ക് പ്രത്യേകിച്ച് റേഡിയേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കാരണം അവിടുത്തെ നമ്മുടെ വായിലെ തൊലി നമ്മൾ പറഞ്ഞ ശ്ലേഷ്മ സ്ഥലം എന്ന് പറയും, മ്യൂക്കസ് മെംബ്രേൻ എന്ന് പറയും. അപ്പൊ അതിനൊരു നിയർ വീക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. ഇതിപ്പോ അമ്മക്കിപ്പോ 6 മാസം ആയല്ലോ കഴിഞ്ഞിട്ട്. അപ്പൊ പല്ല് പറിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടില്ല. എന്നാലും നമ്മൾ ഇതൊരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സമ്മതപത്രം നമ്മുടെ ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റും കൂടെ മേടിക്കാറുണ്ട്. അപ്പൊ അമ്മ ട്രീറ്റ് ചെയ്ത ആ ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി മേടിച്ചിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ലെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വേഴ്സൺ ആകാതിരിക്കുക, വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അപ്പൊ ഡെന്റിസ്റ്റ് മിക്കവാറും ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി ചോദിക്കുക. ആ സമ്മതം കൂടെ നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സമ്മതം തരാതിരിക്കാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ രക്തം അലിയിക്കുന്ന തരത്തിലുള്ള മറ്റ് മരുന്നുകളോ എല്ലാം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് മറ്റ് മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്ടറിനെ കൂടെ കാണേണ്ടതായിട്ട് വരും. ചില മരുന്നുകൾ നമ്മൾ ഷുഗർ ഒരു നിയന്ത്രണമായിട്ടുള്ള രീതിയിൽ നിർത്തണമെന്നുള്ളതാണുള്ളത്. അല്ലാതെ നമ്മ ഈ ഹാർട്ട് സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? രക്തം അലിയിക്കുന്ന തരത്തിലുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികകളോ എല്ലാം കഴിക്കുന്നുണ്ടോ?
3: അലർജി ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളികയുണ്ട്.
2: ആ അത് കുഴപ്പമില്ല,
3: വേറെ ഒന്നുമില്ല.
2: അപ്പൊ തീർച്ചയായിട്ടും പല്ലെടുക്കാവുന്നതേ ഉള്ളൂ.
3: പല്ലെടുക്കാൻ കുഴപ്പമൊന്നുമില്ല.
2: ഇല്ല
3: ശരി സാർ,
2: ശരി,
3: ഇത്രയും പറഞ്ഞു നന്ദിയുണ്ട്.
1: വിളിച്ചതിന് നന്ദി. സാർ, ഈ മോണ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ അമ്മ ഇപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ 2017 തുടങ്ങി ഈ മോണരോഗത്തിന് നമ്മൾ ക്യാൻസറിന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതിനൊരു ക്രോഡീകരണം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളതിനെ ഇങ്ങനെ രണ്ടായിട്ട് പറയും, വളരെ ക്രോണിക്കായിട്ടുള്ളൊരു മോണരോഗമുണ്ട്, കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കാണുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള അഗ്രസീവ് ടൈപ്പ് എന്നുള്ളൊരു മോണരോഗമുണ്ട്. അപ്പം ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ സ്റ്റേജിങ്ങും ഉണ്ട്, ഗ്രേഡിങ്ങും ഉണ്ട്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അതിൻ്റെ തന്നെ അത് സ്റ്റേജ്. അതുപോലെ ഗ്രേഡ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതായത് അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം അവിടെ അസ്ഥിക്ക് ഒരു ഭ്രംശം സംഭവിച്ചു, അതിനെ പ്രായവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുപാതത്തിലാണ് തീരുമാനിക്കുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ബോൺ ലോസ് ഡിവൈഡ് ബൈ ഏജ് എന്നുള്ള അതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇതിനെ മൈൽഡ് ആണോ, അതായത് വളരെ ലഘുവായിട്ടുള്ള മോണരോഗമാണോ, ഒരു ഇടത്തരം ലെവലിലുള്ള മോഡറേറ്റ് ആണോ, അത് വളരെ തീവ്രമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളോട്ടാണ് പാശ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ മോണരോഗം പ്രധാനമായിട്ട് ഈ മോണയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലെപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന ഈ പിങ്ക് നിറത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ അത്രയും പിങ്ക് വരത്തില്ല ഇന്ത്യക്കാരിലൊരു ചെറിയൊരു ബ്രൗൺ നിറത്തിലുള്ളൊരു മോണ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഈ മോണയെന്ന് പറഞ്ഞാൽ 4 കലകൾ കൂടിച്ചേർന്ന ഒരു ഒരു കോംപ്ലക്സിനെയാണ് ശരിക്കും മോണയെന്ന് പറയുന്നത്. 4 കലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ജിഞ്ചൈവ അല്ലെങ്കിൽ ഗം എന്ന് പറയുന്ന അത് ആ ഒരു മോണയുടെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിനെ എല്ലുമായിട്ട് ചേർത്ത് നിർത്തുന്ന നേർത്ത തന്തുക്കളുണ്ട്, അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്. നമ്മളതിനെ പറയും പെരിഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറയും. അപ്പം ഇത് രണ്ടും വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളാണ്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. ഇനി പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിൻ്റെ ഒരു ഭാഗമുണ്ട്, നമ്മളതിനെ ആൽവിയോളാർ ബോൺ എന്ന് പറയും. പല്ലിൻ്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമെൻറ്റം എന്ന് പറയുന്ന കലയുണ്ട്. ഇത് രണ്ടും കുറച്ചുകൂടി കാഠിന്യമേറിയ കലകളാണ്. അപ്പോൾ ഹാർട്ട് ടിഷ്യൂസ് എന്ന് പറയും.

അപ്പോൾ മോണരോഗത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ വളരെ മൃദുവായിട്ടുള്ള കലകളിൽ മാത്രമായിരിക്കും അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴ് കാണുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാവുക, എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇപ്പോൾ പേരക്കയോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ട് ചോരത്തുള്ളികൾ കാണുക, ഇതൊക്കെയാണ്. ഇപ്പം പിന്നെ മോണയ്ക്ക് പതിവിലും കൂടുതലൊരു കടുത്ത ചുവപ്പ് നിറം അനുഭവപ്പെടുക, മോണ വീർത്ത് വരിക പോലെയുള്ള ലക്ഷണങ്ങളാണ്. അപ്പം ഇത് മൃദുവായിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ട് കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുറച്ചുകൂടി നമ്മൾ അതിനെ കെയർലെസ് ആയിട്ട് വിടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവഗണിച്ചിട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് അടുത്ത ഘട്ടമായിട്ടുള്ള ഈ കാഠിന്യമേറിയ കലകളിലോട്ട് കൂടെ വ്യാപിക്കും. അപ്പോഴാണ് ശരിക്കും പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം വന്നു തുടങ്ങും. അപ്പോൾ പല്ലുകൾ ആടുന്ന പോലെ തോന്നുക, പല്ലുകൾക്ക് നീളം വെച്ചതുപോലെ തോന്നുക. പല്ലുകൾക്ക് നീളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വയ്ക്കുന്നില്ല, പല്ലിൽ നമ്മുടെ മോണ കുറച്ചുകൂടി ആ ഒരു ദശ മൃദു

0: പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ പല്ലുകൾക്കിടയിലോട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക, ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയുക, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ്. ചെറിയ തോതിൽ വായിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ഒരു പുളിരസം അനുഭവപ്പെടുക, പിന്നെ എന്തെങ്കിലും പോക്ക് ചെയ്യാൻ തോന്നും. പോക്ക് ചെയ്യാൻ തോന്നുന്ന നമുക്ക് എന്തെങ്കിലും ഇട്ട് കുത്താൻ തോന്നും മോണയുടെ ഇടയിൽ. അതായത് വേദനയല്ല, ചില പേഷ്യൻസ് പറയുന്നത് വേദനയല്ല, എന്താന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റ് ആയിട്ട്, ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ എന്തോ ഇട്ട് കുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നും. അപ്പൊ അതൊക്കെ തന്നെ മോണരോഗത്തിന്റെ ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
1: കോളർ വെയിറ്റിംഗിലാണ്, ആരാണ് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിക്കണേ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം സാറേ.
0: സാർ ചോദിച്ചോളൂ.
2: ഞാനാ ഇതാണ്ട് 86-ാമത്തെ വയസ്സ.
0: 86 വയസ്സായി സാർ.
2: കേട്ടേക്കാറ്. പഴയ കാലത്ത് ഒരുപോലെ ചെമ്മടൊക്കെ ചുമി പല്ലിന് ഒരുപോലെ കേടുപാടൊക്കെ സംഭവിച്ചു. അപ്പം
0: പറഞ്ഞോ സാർ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്.
1: ഹലോ,
0: ഡ്രോപ്പ് ആയ
1: കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ മോണരോഗങ്ങൾ സാധാരണയായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് പറയുന്നതിൽ വാസ്തവമുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും. ഹൃദ്രോഗം ഇപ്പം ഏതാണ്ട് 57-ഓളം രോഗങ്ങളുമായിട്ട് മോണരോഗം ഒന്നല്ലെങ്കിൽ വളരെ, അത് അതിൻ്റെ തോത് ഏറ്റക്കുറച്ചുകളുണ്ടാകും. ഏതാണ്ട് 8-ഓളം രോഗങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ദ്വിദിശാ ബന്ധം എന്ന് പറയുന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ റിലേഷൻഷിപ്പ്, അതായത് പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാലും മോണരോഗത്തിൻ്റെ തീവ്രത കൂടും, തിരിച്ചുകൊണ്ട് മോണരോഗം നമ്മൾ നിയന്ത്രണ വിധേയമല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം മൂർച്ഛിക്കുന്നതായിട്ടും, അതായത് രോഗിക്ക് പഞ്ചസാര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മളൊരു സുവർണ അളവുകോലെന്ന് പറയുന്നത് ഒന്ന് എത്ര നേരം ഈ പഞ്ചസാര നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, പുതിയ അളവുകൾ TIR എന്ന് പറയും. അതോടൊപ്പം തന്നെ 3 മാസത്തിലുള്ള രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരി എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന അളവ് പോലും ഉണ്ട്. അപ്പോൾ മോണരോഗം ഈ പറഞ്ഞ പോലെ നിയന്ത്രണ വിധേയമല്ല നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ നന്നായിട്ട് ആഴത്തിലൊരു ക്ലീനിങ് ചെയ്തു കൊടുക്കുകയും അവിടെ വായിലുള്ള ആ ഒരു നീർവീക്കം കുറയ്ക്കുന്ന വേളയിൽ ഇവരുടെ HbA1c അല്ലെങ്കിൽ ടൈം ഇൻ റേഞ്ച് അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു തോതിൽ, അതായത് ഏതാണ്ട് 2-2 നമ്മൾ HbA1c എപ്പോഴും പറയുന്ന 6.5 താഴെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ 8-ഉം 9-ഉം ഒക്കെ HbA1c ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് ഗമ്മിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ HbA1c 1 അല്ലെങ്കിൽ 2 വരെ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്യണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷേ മറ്റ് പാരാമീറ്ററുകളുടെ കൂട്ടത്തിൽ ഈ ഗമ്മിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ കൺട്രോളിന് ഒരു വലിയ കാരണമായിട്ട് മാറുന്നു. ഏറ്റവും പുതിയ 2 പഠനങ്ങൾ, ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ അൽഷിമേഴ്സ് രോഗവുമായിട്ട് മോണരോഗത്തിനുള്ള ഒരു ബന്ധമാണ്. മോണരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് കുടുംബത്തിൽപ്പെടുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ നമുക്ക് ഈ അൽഷിമേഴ്സ് രോഗികളുടെ നമ്മുടെ തലച്ചോറുകളിൽ കാണുന്ന അമൈലോയ്ഡ് പ്ലാക്സ് അല്ലെങ്കിൽ അവരിൽ കാണുന്ന ചില നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഡെപ്പോസിറ്റ്സിൽ ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. നോർമലി ബ്രെയിനിൽ വരേണ്ട ഒരു ബാക്ടീരിയ അല്ല പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ്, അത് നമ്മുടെ മോണയിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ രക്തം വഴി ഇത് പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഏറ്റവും പുതിയതായിട്ട് 2026 വന്നൊരു പുതിയ പഠനത്തിൽ മറ്റൊരു മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഫ്യൂസോ ബാക്ടീരിയ ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള പുതിയ പഠനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല രോഗങ്ങളായിട്ടും, ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ് പോലുള്ള രോഗങ്ങളായിട്ട്, ഗൗട്ട് എന്ന് പറഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങളുണ്ട്, COPD എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു, സന്ധിവാദമുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള, ഇപ്പോൾ ഈവൻ കോവിഡ് പോലും നമ്മുടെ പുതിയ മോണരോഗത്തിൻ്റെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കോവിഡും മോണരോഗവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ചാപ്റ്ററിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല അസുഖങ്ങളുമായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന 2 അസുഖങ്ങളാവുമ്പോഴത്തേക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരും. അപ്പോൾ മോണരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട്

0: ചയാപചയ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള, അതായത് നമ്മുടെ ദന്തക്ഷയത്തിനേക്കാൾ ഉപരിയായിട്ട് മോണരോഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് കാര്യമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമുള്ള മറ്റ് അസുഖങ്ങളുമായിട്ട് ഇവയ്ക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായുടെ ശുചിത്വം നന്നായിട്ട് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് കേവലം വായുടെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സാർ, എന്റെ പേര് സുകേഷൻ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: ആലപ്പുഴ.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: ആ നമസ്കാരം സാർ.
2: നമസ്കാരം ഡോക്ടർ,
0: പറഞ്ഞോളൂ.
2: നമസ്കാരം സാറേ, ഞാൻ എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: ഞാൻ സ്ഥിരമായിട്ട് ഈ വെറ്റില പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. മുറുക്കാൻ എന്ന് പറയും.
0: ആ പുകയില ഉപയോഗിക്കുന്നുണ്ടോ സാർ? വെറ്റിലയും പാക്കും മാത്രമേ ഉള്ളോ? ചുണ്ണാമ്പ് മാത്രമേ ഉള്ളൂ? പുകയില ഉണ്ടോ?
2: ലേശം പോലെ ഉപയോഗിക്കാറുണ്ട്.
0: ഉണ്ട്. ആ
2: അത് വളരെ കുറവാണ്.
0: ശരി.
2: അപ്പോ എന്റെ പല്ല് നല്ല ക്ലിയർ പല്ലുകളായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മൊത്തം കറയായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നു. എന്നാലും മുറുക്കാൻ വിട്ട് അങ്ങോട്ട് വിട്ട് കളയാനും തോന്നുന്നില്ല.
0: പറ്റുന്നില്ല.
2: റെഡിയാക്കാൻ എന്താ ചെയ്യാ?
0: അല്ല, നമുക്ക് ആ കറ മാറ്റാനായിട്ട് നമുക്ക് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷെ വീണ്ടും സാർ ഇത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊരു ഈ ഒരു സൈക്കിള് പോലെ ഇത് തുടരും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ മുറുക്കൽ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 5ഉം 10ഉം ഒക്കെ നോക്കുമായിരുന്നു. ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു 4-5 ഒക്കെ ആക്കിയിരിക്കുക.
0: ആ എന്നാൽ തന്നെ നമ്മൾ ഈ ഇതിനകത്ത് കുറച്ച് പ്രശ്നമില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വെറ്റില മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും പ്രശ്നക്കാരാണ്.
2: അതെ അതെ അതെ, പ്രശ്നക്കാരാണ്.
0: അപ്പൊ പുകയില
2: ശീലമായിപ്പോയി.
0: അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിക്കോടെക്സ് പോലെയുള്ള ച്യൂയിങ്ങം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ആ രക്തത്തിൽ അതിന്റെ ഒരു അളവ് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറയുമ്പോഴത്തേക്കും മറ്റ് BP കൂടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്കിങ്ങനെ പടിപടിയായിട്ട് അതിനെ നിർത്തിക്കൊണ്ടു പോവാം. അതുകൊണ്ടാണ് വളരെ ചെറിയ തോതിൽ നിക്കോട്ടിന്റെ അളവുള്ള ച്യൂയിങ്ങം ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് പിന്നെ 0 ലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു 2 മാസം എടുത്തു കഴിഞ്ഞ് സാറിന് കൃത്യമായിട്ട് അതിനെ നിർത്തിക്കൊണ്ടു വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പല്ല് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കറ പിടിക്കില്ല. ആ ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ സാർ ഈ ശീലം തുടരുന്നിടത്തോളം കാലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കറ പിടിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും പുകയില ഇല്ല, നമ്മൾ ബാക്കി 3 ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കും. അപ്പൊ പുകയില ഡേഞ്ചറസ് ആണ് നമുക്കറിയാം. അതിനകത്ത് 400-ഓളം ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. പക്ഷെ അടക്കിയ അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആളാണ് അടക്കിയ എന്ന് പറയുന്നത്. അപ്പൊ അടക്കിയും ഈ അർബുദത്തിന് മുമ്പോ മുന്നോടിയായിട്ട് പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും. പൂർവാർബുദ അവസ്ഥകൾ എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോസ് എന്ന് പറയും. പലപ്പോഴും വാക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതുപോലെ ഇങ്ങനെ കയറിട്ട് കെട്ടിയതുപോലെ വലിഞ്ഞ് മുറുകുന്ന രീതിയിൽ നമ്മുടെ ദശ വരികയും വാ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം പുകയിലേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇതാണ് ഈ അടക്കയിലുണ്ടാകുന്ന ചില ആൽക്കലോയിഡുകളാണ്. പിന്നെ ചുണ്ണാമ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുടെ നമ്മുടെ ഈ ഒരു pH ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഈ അമ്ലക്ഷാരം പഠിച്ചിട്ടുണ്ടല്ലോ. ആ pH കുറച്ചിട്ട് കുറച്ചുകൂടി ആ ഒരു pH ഒരു ഒരു ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പൊ ഈ പുക വലിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ വായിലെ ജലാംശം കൂടി നഷ്ടപ്പെട്ടിട്ട് വായ കൂടുതൽ ഡ്രൈ ആകുകയും ഇതിന്റെ ഒരു വേഗത ഈ മറ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു വേഗത ത്വരിതപ്പെടുത്താനും കാരണമാവും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് 1-ഉം 1-ഉം 2-നേക്കാളും കൂടുതലായിട്ട് 1-ഉം 1-ഉം മോർ ദാൻ 2 എന്നാണ് പറയുന്നത്. അതായത് 2-നേക്കാൾ കൂടുതൽ എഫക്റ്റ് വരും ഇത് രണ്ടും കൂടെ. പുക മദ്യപാനം മാത്രമായിട്ട് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോട്ട് നയിക്കുന്നു എന്നുള്ള, വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു പറഞ്ഞ് വലിയ പഠനങ്ങളില്ല. പക്ഷെ പുകയില ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കൂട്ടാനായിട്ട് മദ്യപാനത്തിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ സാർ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഈ കറ പിടിക്കുന്ന സാധ്യത കുറയും. ഒന്ന് ക്ലീൻ ചെയ്യാം. അതെ അതെ.
1: ഓക്കെ, വിളിച്ചതിന്
0: ശരി സാർ.
1: സാർ, കൂർക്കം വലി ഇപ്പോ ആൾക്കാർ നേരിടുന്ന ഇപ്പൊന്നല്ല, എല്ലാ കാലത്തും അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ദന്താരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും. അപ്പൊ കൂർക്കം വലി പലപ്പോഴും നമ്മുടെ സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. അപ്പൊ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് ആക്ച്വലി. ഇതിന്റെ അസുഖത്തിന് നമ്മൾ ശരിക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അല്ലെങ്കിൽ ഈ സ്ലീപ്പ് ആപ്നിയ പലതരത്തിലുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് പേര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു തടസ്സം കാരണം നമുക്ക് ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുന്നതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞത്. അതായത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ

0: നമ്മളറിയാതെ നമ്മുടെ ഉറക്കത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ ശ്വാസം കുറച്ച് ഒന്ന് അതിൻ്റെ തോത് കുറയുകയോ ചില അവസരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്വാസത്തിൻ്റെ ഗതി കുറയുന്നതിനെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പോപ്നിയ എന്ന് പറയും, കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിനെ പറയുന്നത് ആപ്നിയ എന്നും പറയും. അപ്പോൾ ഇവ തമ്മിലൊരു അനുപാതമുണ്ട്, AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ അതിനെ, അതൊരു 5-ൽ താഴെയൊക്കെ ആണെങ്കിൽ അതൊരു നോർമലാണ്, 5 മുതൽ 15 വരെ ആണെങ്കിൽ അത് മൈൽഡ് ആണെന്നും, 15 മുതൽ 25 വരെ ആണെങ്കിൽ അത് മോഡറേറ്റ് ആണെന്നും, 25 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിവിയർ എന്നുള്ള രീതിയിലാണ് പെടുത്തുന്നത്. അപ്പോൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും മരിക്കുന്നതിൻ്റെ 4-ാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ക്യാൻസറും നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അപകട മരണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് OSA. നമ്മളിപ്പോൾ
1: മരിക്കുന്നു,
0: അതെ അതെ, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മണിക്കൂറിൽ ഏതാണ്ട് ലോകത്ത് 23 ആൾക്കാർ OSA കാരണം മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ദുർമേധസ് അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബിസിറ്റി ഒക്കെ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഹോം സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, നമ്മളൊരു കൂർക്കം വലിക്കുന്ന ആളാണ്, ഒരിക്കലും ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏത് പേഷ്യൻറ്റോട് ചോദിച്ചാൽ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയില്ല എന്ന് പറയും. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ എനിക്കറിയാൻ പറ്റില്ല, മാഡത്തിനും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ, നമ്മളിപ്പോൾ ഒരു ഭാര്യയുടെ കാര്യം ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം ഭാര്യയോടോ സ്പൗസിനോട് ചോദിക്കുമ്പോഴായിരിക്കും ആ പുള്ളി കൂർക്കം വലിക്കുന്നുണ്ട്, ഞാനല്ലേ കേൾക്കുന്നതെന്ന് പറയുന്നത് മറ്റേ ആളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന ഹോം സ്ലീപ്പ് സ്റ്റഡി, ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഹോം സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇപ്പം ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പോളിസോംനോഗ്രാഫി എന്ന് പറയും. 4 കാര്യങ്ങളാണ് നമ്മളവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ECG, അവിടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അറിയണം ഉറക്കത്തിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ EEG എന്ന് പറയാറുണ്ട്, ബ്രെയിനിലുണ്ടാകുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരും പറയും ഉറക്കത്തിൽ അറിയാതെ കാലൊക്കെ ആട്ടുന്നത്, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ പേശികളുടെ മൂവ്മെൻറ്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മസിലിൻ്റെ ഒരു വേരിയേഷൻ അറിയണം. കണ്ണുകളുടെ ബേസിലാണ് നമ്മൾ സ്ലീപ്പിനെ രണ്ടായിട്ട്, ഇപ്പോൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും ഉണ്ട്, നോൺ റാപ്പിഡ് REM സ്ലീപ്പും NREM സ്ലീപ്പ് എന്ന് പറയും. അപ്പോൾ ആ കണ്ണുകളുടെ മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് EOG എന്ന് പറയും, ഇലക്ട്രോ ഓക്കുലോഗ്രാം. ഇത് 4 കൂടി ചേരുന്നതിനാണ് പോളിസോംനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു റിസൾട്ട് നമുക്കൊരു ഗ്രാഫ് പോലെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഡെന്റിസ്റ്റിന് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്താടിയിലാണ് നാക്ക് എപ്പോഴും വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ വേ നാക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീഴ്താടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതര ഉപകരണങ്ങൾ രാത്രിയിൽ പേഷ്യൻറ്റിന് കൊടുത്തിട്ട് കിടത്തുക എന്നുള്ളതാണ്. അപ്പോൾ കീഴ്ത്താടിയെ ഒരു 2 മുതൽ 3 മില്ലിമീറ്ററോളം മുന്നോട്ട് വലിക്കുമ്പോൾ കീഴ്ത്താടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരികയും എയർ വേ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വളരെ നല്ല എന്താണ് ഈസി ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഈ സ്ലീപ്പ് ആപ്നിയ 2 തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് നാഡീവ്യൂഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷേ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് നിങ്ങൾ ഡെന്റിസ്റ്റിനെയും ENT ഡോക്ടറിനെയും കാണേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഫൈൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സെൻട്രൽ പോലെയുള്ള ആപ്നിയ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് CPAP വെക്കാണ്ട്, CPAP എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും, ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട ഒരു ഡിവൈസാണ്. പക്ഷേ അത് നമ്മളിങ്ങനെ ഫുൾ ടൈം അത് കൊണ്ട് നടക്കണം. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെന്റൽ അല്ലെങ്കിൽ ENT കൊടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് വെക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. രാത്രിയിൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് വായിൽ വെച്ചുകൊണ്ട് കിടന്നാൽ മതിയാവും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ആപ്നിയയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂർക്കം വലി എഴുതി തള്ളാതെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കേണ്ടതാണ്.
1: ആൾക്കാർ പൊതുവേ കൂർക്കം വലി കാരണം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുന്ന ശല്യം മാത്രമേ കണക്കാക്കാറുള്ളൂ, ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് സനലാണ്, ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെ, കുറച്ച് വെക്കണേ.
2: എന്റെ എന്റെ എന്റെ അമ്മയുടെ പല്ലാണെങ്കിൽ എല്ലാം ഇളക്കിയിട്ടുണ്ട്.
0: അമ്മയ്ക്ക് എത്ര വയസ്സായി സാർ?
2: അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: പിന്നെ എനിക്കാണെങ്കിൽ മുകളിലത്തെ പല്ല് ഇനി 3 എണ്ണേ ഉള്ളു, ബാക്കി എല്ലാം കൊച്ചിയിലെ 13-15 വയസ്സായപ്പോഴേ എല്ലാം ഇളക്കി.
0: 13-15 വയസ്സായപ്പോഴേ എല്ലാ പല്ലും ഇളക്കിയോ?
2: ഇല്ല, 15 വയസ്സ് മുതലേ ഇളക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് 50 വയസ്സ്, ഏകദേശം പല്ല് ഇനി 3 പല്ലേ ഉള്ളു.
0: ശരി.
2: ഇപ്പൊ എന്റെ മക്കൾക്ക് 18-23 വയസ്സായി.
0: ശരി.
2: അവർക്ക് ഇപ്പം മുകളിലത്തെ പല്ല് ഏകദേശവും കേടായി വരും. ഞാൻ എല്ലാം ഓരോന്ന് കേട് വരുമ്പോ അടച്ചടച്ച് വരണം, പക്ഷെ കംപ്ലീറ്റ് കേടായി വരണം.

0: അടുത്ത് ഇപ്പൊ ഇരിക്കുന്ന പള്ളിയെല്ലാം പൊടിഞ്ഞു
1: പൊടിഞ്ഞ. സാറിന്റെ സംശയം പാരമ്പര്യമാണോന്നാണോ സംശയം?
0: ഓ അങ്ങനെ അതാണോ സംശയം? പിന്നെ ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട്.
1: സാറിന് ഇനി മൂന്ന് പല്ലേ ഉള്ളൂ.
0: ഇനി മൂന്ന് പല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എല്ലാ ദിവസവും രണ്ടു നേരം പല്ലിയേക്ക് നല്ല വൃത്തിയാക്കണം. എന്നിട്ടും എന്ത് ചെയ്യും?
1: എങ്ങനെയാണ് പല്ലേക്കുന്നത്? ഉമിക്കിരി ഇട്ടാണോ പല്ലേക്കുന്നത്?
0: ഇല്ല, ബ്രഷ് ഇട്ട് തന്നെ.
1: ബ്രഷ് ഇട്ട് തന്നെയാണ് തേക്കുന്നത്. ഒരുപാട് സമയം പല്ല് തേക്കുമായിരുന്നോ? 10 മിനിറ്റ് ഒക്കെ തേക്കുമായിരുന്നോ പല്ല് വിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്?
0: ഇല്ല, അങ്ങനെ തേക്കില്ല, കുറച്ച് തന്നെ സമയം എടുക്കും.
1: ഈ എടുത്ത ഈ പോയ പല്ലുകളെല്ലാം കേട് വന്നിട്ട് പോയതാണോ അതോ പല്ലുകൾക്ക് ഇളക്കം വന്നിട്ട് പോയത്?
0: എല്ലാം കേട് വന്നു പോയതാണ്. എല്ലാം നല്ല ബലമുള്ള പല്ല്, നല്ല വേരൊക്കെ പുഴുതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ കേടായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് കേടായാൻ കംപ്ലീറ്റ് ഇല്ലാതായി.
1: ശരി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ മക്കൾക്ക് 17, 23 വയസ്സുണ്ടല്ലേ?
0: വയസ്സുണ്ടോ അവർക്കും? ഇതേ എന്റെ അതേപോലെ മുകളിലത്തെ പല്ല്.
1: അവരെ പല്ലൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇപ്പൊ കേടായിട്ട് നിൽക്കുന്നു, ഒന്നും എടുത്തിട്ടില്ലല്ലോ.
0: എല്ലാം ഈ കേട് വന്നതിനും കൂടെ മുട്ട ഞാൻ കൊണ്ടുവന്ന് അവിടെ ചടച്ചു വിടും. പക്ഷെ കേടായി വന്നു, എല്ലാം കേടായി വന്നു.
1: അതായത് നമുക്കിപ്പോ പാരമ്പര്യം ഉണ്ടോന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരു ഒരു 10% അതിനകത്ത് ചില ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അത് ദന്തക്ഷയത്തിനേക്കാൾ കൂടുതലായിട്ട് മോണരോഗത്തില് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ചില ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പല കുട്ടികളുടെ അമ്മമാര് വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് പല്ല് തേക്കും രണ്ടു നേരം, അവനാണ് വല്ലപ്പോഴും ഒന്ന് രണ്ട് മിഠായി കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ അവന്റെ വായിൽ എപ്പോഴും കേടാണ്. പക്ഷെ വീടിനടുത്തുള്ള ഒരു പയ്യനെ എപ്പോഴും ഓരോ മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന്റെ വായിലാണെങ്കിൽ കേടൊന്നുമില്ല. അപ്പൊ ഇതങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു വിരോധാഭാസം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പല്ലിൽ ദന്തക്ഷയ അല്ലെങ്കിൽ കേട് വരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പല്ലിന്റെ ഒരു ഘടനയുണ്ട്. പല്ലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അണപ്പല്ലും സാറിന്റെ അണപ്പല്ലും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ അണപ്പല്ലാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് കൂടുതലായിരിക്കും, അതിനകത്ത് കുറച്ച് കുണ്ടും കുഴിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴിഞ്ഞ പ്രതലത്തിലുള്ള അണപ്പല്ലായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലുകളും ഉണ്ടാവും. അപ്പോൾ ഫ്ളാറ്റ് ആയിട്ടുള്ള അണപ്പല്ലാണെങ്കിൽ സാറിപ്പോൾ ഒരുപാട് മധുരമൊക്കെ കഴിച്ചാലും അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഓടിച്ച് വാ കഴുകുമ്പോഴത്തേക്കും ചിലപ്പോൾ സാറിന്റെ ആ പല്ല് ഫുള്ള് ക്ലീൻ ആവും. പക്ഷെ കുറച്ചുകൂടെ കുഴിഞ്ഞ അണപ്പല്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിപ്പോ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മധുരം തന്നെ വേണമെന്നില്ല, ഇപ്പൊ എക്ലെയർ മിഠായോ ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല. നമ്മളിപ്പോ ഒരു ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒരു അവിയല് കഴിച്ചെന്നിരിക്കട്ടെ, അതായത് ഒരു തേങ്ങാക്കൊത്താണെങ്കിലും മതി. തേങ്ങാക്കൊത്ത് ചിലപ്പോൾ അവിടെ ആ ഒരു വളരെ ഈ പറഞ്ഞ കുഴിവുള്ള ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറെ നേരം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ പി എച്ച് എന്ന് പറയും. ഒരു നമ്മുടെ ആ വായിലെ പി എച്ചിന്റെ അളവ് വ്യത്യാസപ്പെടുകയും അവിടെ അണുക്കൾ ഉടനെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അതിനെ പല്ല് പല്ലിനെ ചെറുതായിട്ട് ദ്രവിപ്പിക്കാനുള്ള പ്രക്രിയകൾ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ സർഫസ് അതായത് പ്രതല ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാരുടെ വായിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയയുടെ തോതും മറ്റൊരാളുടെ വായിലുള്ള ബാക്ടീരിയയുടെ തോതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ആ ഒരു ടൂത്തിന്റെ സ്ട്രക്ചറും സബ്സ്ട്രേറ്റും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചറുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളുടെ അമ്മമാർ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇപ്പം ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, ഐസ്ക്രീം കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകും, ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ കുട്ടി ചോക്ലേറ്റും ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വിഷമാവും, കാരണം ഇതൊക്കെ കഴിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണല്ലോ. അപ്പം പല്ലിന് കേടുവരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മധുരം ഒന്നും തന്നെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതും അതൊരു നല്ല കാര്യമല്ല. അപ്പൊ കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ നമ്മളിപ്പോ ചോക്ലേറ്റ് വേണമെന്ന് കരയുന്ന കുട്ടി, അല്ലെങ്കിൽ ഇപ്പൊ ലഡുവോ ജിലേബിയോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാതെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മധുര പദാർത്ഥങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ലഡു കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ രാവിലെ പുട്ടോ ദോശയോ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഡു കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാ കഴുകും, അവിടെ പാരൻസിൻ്റെ ഒരു ശ്രദ്ധയും കൂടെ വരും. പക്ഷേ നമ്മൾ ഈ 11 മണിക്കുള്ള സ്നാക്സിൽ ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി കൃത്യമായിട്ട് കഴുകണമെന്നില്ല. പിന്നെ ചിലപ്പോൾ രാത്രി അമ്മയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഡിന്നറിൻ്റെ സമയത്തായിരിക്കും ശരിക്കും പറഞ്ഞ് നന്നായിട്ട് വാ കഴുകുന്നത്. അപ്പോൾ എപ്പോഴും ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ദന്തക്ഷയത്തിൻ്റെ തോത് കുറയും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ വാട്ടർ ബോട്ടിൽ കൊടുത്തയക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പുതിയ വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കുമ്പോൾ സിപ്പിംഗ് ടൈപ്പ് ഓഫ് വാട്ടർ ബോട്ടിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ ആൾക്കാർ കുടിക്കുന്ന പോലെയുള്ള വലിയ വാവട്ടത്തിലുള്ള വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം വെള്ളം പൊക്കി ഒഴിച്ചു കുടിക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇളകിയിട്ട് വയറ്റിൻ്റെ അകത്തോട്ട് പൊയ്ക്കോളും. പക്ഷെ വീണ്ടും സിപ്പിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുഡ് പാർട്ടിക്കിൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുഴിവുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ടാണെന്ന് ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വന്നിട്ടൊരു ക്ലാസ്സിലൊരു മിഠായി കഴിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ 11 മണിക്ക് കഴിക്കുന്ന മിഠായിയുടെ അംശം പിന്നെ നീക്കം ചെയ്യുന്നതിൽ അപ്പോൾ രാത്രി ഒരു

0: മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞാൽ കൂടിയും ഒരു എനിക്ക് തോന്നുന്നു ഒരു 20-30% കുട്ടികൾ ഇപ്പോഴും രണ്ടു നേരം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം തലേ ദിവസം രാവിലെ 11 മണിക്ക് കഴിച്ച എന്താ ഈ പറഞ്ഞ മിഠായി ക്ലീൻ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇത്രയും സമയം വായിൽ ഇത് പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ OCT എന്ന് പറയും, ഓറൽ ക്ലിയറൻസ് ടൈം എന്ന് പറയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഫാസ്റ്റായിട്ടാണ് വായിൽ നിന്ന് ഒരു ഭക്ഷണ പദാർത്ഥം നീക്കം ചെയ്യപ്പെടുന്നത്, അത്രയും നമുക്ക് കേടുവരാനുള്ള സാധ്യത കുറയും. അപ്പം മറ്റേ കുട്ടി ഇഷ്ടംപോലെ ആഹാരം കഴിക്കും, ഈ പറഞ്ഞതുപോലെ മിഠായി കഴിക്കുന്നുണ്ടെങ്കിലും അവൻ ഇടയ്ക്ക് കൃത്യമായിട്ട് വാ കഴുകുന്നുണ്ടാവും. അവൻ 10 എണ്ണം കഴിച്ചാലും ഇടയ്ക്ക് വാ കഴുകുന്നുണ്ടാവും. നമ്മുടെ കുട്ടി 1 എണ്ണം കഴിച്ചിട്ട് വാ കഴുകുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ അമ്മ ഇങ്ങനെ പരാതി പറഞ്ഞത്, എൻ്റെ മോൻ ഒന്നേ കഴിക്കുന്നുള്ളൂ പക്ഷെ അവന് കേട് വരുന്നുണ്ട്, മറ്റേ ആൾ 10-12 കഴിക്കുന്നു കേട് വരുന്നില്ല. കാരണം ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. ഇതിനകത്ത് പല്ലിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, അതിനകത്ത് വായിലുള്ള ബാക്ടീരിയയുടെ തോതുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, OCT ഏറ്റവും പ്രധാനമായിട്ട്. OCT പണ്ടില്ലായിരുന്നു, നമ്മൾ കെരീസ് ട്രയാഡ് എന്നാണ് പറഞ്ഞിരുന്നത്. 3 കാര്യങ്ങൾ ഈ ഓറൽ ക്ലിയറൻസ് ടൈം കൂടെ ആഡ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടാണ് കെരീസ് ടെട്രാഡ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണമെന്നുള്ളത്. പിന്നെ സാർ പറഞ്ഞ ഇപ്പോൾ പല്ല് പൊടിയുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. പല ആൾക്കാർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിനകത്തിരുന്ന സമയത്തൊക്കെ ഈ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും. അപ്പോൾ 6 മുതൽ 8 മണി വരെയുള്ള സമയത്തുള്ള രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തന്നെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സാറിനൊക്കെ ആണെങ്കിൽ പല്ല് പോയെന്ന് പറഞ്ഞു, പക്ഷേ പണ്ട് സാറൊക്കെ ഈ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം എക്സസൈസ് സൂര്യപ്രകാശം കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു ഫാക്ടറാണ്. അപ്പം സാറ് പറഞ്ഞു ഉറപ്പുള്ള പല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണയായിട്ട് പല്ലിൻ്റെയും എല്ലിൻ്റെ ഉറപ്പിന് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കേടുവരാതിരിക്കാനും വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ തൈര് പോലെയുള്ളത്, ക്യാരറ്റ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം, ബനാന, പിന്നെ കുറച്ചൊക്കെ റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം, മട്ടനും ബീഫും ഒക്കെ കഴിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നുള്ളതാണ്. അപ്പോൾ സൂര്യപ്രകാശം കൊള്ളുക, വൈറ്റമിൻ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി ഒരു 30-35 എങ്കിലും ഉള്ളത് നല്ലതാണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകിയാലും മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഈ ദന്തക്ഷയം വരാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ പലരും വിട്ടുപോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ടെസ്റ്റുകളും ഒക്കെ ചിലപ്പോൾ എഴുതിത്തരും. ഇപ്പോൾ ചില ഡോക്ടേഴ്സ് ടെസ്റ്റ് എഴുതിയില്ലെങ്കിലാണ് നമുക്ക് വിഷമം വരുന്നത്. പക്ഷേ ഡെൻ്റലിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡി അതിനകത്ത് ഒന്നാണ്. അതോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റും സെലീനിയവും മെഗ്നീഷ്യവും പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സിങ്കിൻ്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ സെലീനിയത്തിൻ്റെയോ ഫോസ്ഫറസിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയൊക്കെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓറൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാൽഷ്യവും മെഗ്നീഷ്യവും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ ശ്രോതാവിൻ്റെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. സാറെ, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നത് മോണരോഗത്തിൻ്റെ ലക്ഷണമാണ്?
0: അല്ലല്ല, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ടെക്കീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റൗണ്ട് ദ ക്ലോക്ക്, ഇപ്പോൾ ജെറ്റ് ലാഗും ഒക്കെ വരും അവർക്ക്. ചില സമയത്ത് അവർ ചിലപ്പം രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ പകൽ സമയത്തും ഏതാണ്ട് 10-15 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴത്തേക്കും നമുക്ക് വായ്പുണ്ണ് വരാനൊരു ഒരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കാരണം വരാം. നമുക്കിപ്പോൾ ഒരു നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. കുറഞ്ഞത് നമ്മൾ 8 മുതൽ 12 ഗ്ലാസ്, 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെന്നുള്ള അതൊരു ഫാക്ടറാണ്. പിന്നെ ചില ഈ പറഞ്ഞതുപോലെ ചില വൈറൽ പനികൾ വരുമ്പോഴത്തേക്കും, വൈറൽ ഫീവർ വരുമ്പോഴത്തേക്കും വാക്യാത്തോ അതിൻ്റെ ചേഞ്ചസ് വരും. ഇപ്പോൾ നമുക്ക് തന്നെ ചിക്കൻ പോക്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെങ്കു വരുന്ന സമയത്തോ ഒക്കെ തന്നെയും, അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നമുക്ക് വായിൽ ചേഞ്ചസ് വരാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് ബി കോംപ്ലക്സിലുള്ള ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്തും, മോണയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ മോണയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ടേ പഠിക്കുന്നുണ്ട്, സ്കർവി എന്ന് പറയും. ഇപ്പോൾ സ്കർവി കാരണം ഉണ്ടാകുന്ന മോണരോഗത്തിന് സ്കോർബ്യൂട്ടിക് ജിഞ്ചിവൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കർവി വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും സിങ്കും ഈ പറഞ്ഞതുപോലെ ഈ കൊളാജൻ ഉണ്ടാകാനായിട്ട് കൊളാജൻ മെച്ചുറിയാനായിട്ട് കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് നമ്മുടെ മോണയ്ക്കകത്തുള്ളത് പ്രധാനമായിട്ടും. അപ്പോൾ കൊളാജൻ്റെ ഒരു മെച്ചുറേഷന്

0: സഹായിക്കുന്ന രണ്ട് കോ ഫാക്ടേഴ്സ് ആണ് വൈറ്റമിൻ സിയും സിങ്കും എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്കും മോണയുടെ ബലം കുറയുകയും മോണ പെട്ടെന്ന് ചെറുതായിട്ടൊരു പുതിയ ബ്രഷൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ബ്ലീഡ് ചെയ്യുന്ന പോലെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മോണ ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരും. അപ്പോൾ വൈറ്റമിൻസ് കുറയുമ്പോഴും അതും വായ്പുണ്ണ് ഉണ്ടാകാനായിട്ട് കാരണമാവും. പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിനോ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂസ് തമ്മിൽ നന്നായിട്ട് ഒരു ബ്ലീഡിങ് വരാത്ത രീതിയിൽ ടിഷ്യൂസിൻ്റെ ഒരു ഗ്രോത്തിന് വളരെയായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ വായിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഡി, ഈ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻ തന്നെ, കെ യു ഒക്കെ തന്നെ ഈ ഇതിൻ്റെ നമ്മുടെ ഓറൽ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് വായ്പുണ്ണിന് കാരണം. പലരും ആൾക്കാർ വിചാരിക്കുന്ന വായ്പുണ്ണ് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. വായ്പുണ്ണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിപ്പോകും. പക്ഷേ നമ്മൾക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ മുറിവ് നിന്നേക്കാം. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലാത്ത പക്ഷം ഒരു മുറിവ് വായിൽ വന്നിട്ട് 3 ആഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിൽ ഒരു വെളുത്തതോ ഒരു ചുമന്നതോ ആയിട്ടുള്ളൊരു പാട് എത്രയായിട്ടും മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് ക്യാൻസർ ആണോ നിർബന്ധമില്ല, പക്ഷെ അല്ലാന്ന് ഉറപ്പ് വരുന്നത് നമുക്ക് കുറച്ചുകൂടി ഒരു ഏർലി സ്റ്റേജിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: അപ്പോ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ മാറുന്ന ഷീജയാണ്.
1: ആ ഡോക്ടർ ജി ആർ മണികണ്ഠൻ ഉണ്ട്, സംസാരിച്ചോളൂ.
0: നമസ്കാരം ഷീജ, ചോദിച്ചോളൂ.
2: നമസ്കാരം സർ.
0: നമസ്കാരം.
2: ഞാൻ മാറുന്ന ഷീജയാണ്.
0: കേട്ടു കേട്ടു, പറഞ്ഞു.
2: എനിക്ക് 56 വയസ്സായി.
0: ശരി.
2: പിന്നെ ഞാൻ സാധാരണ പല്ല് തേക്കാതെ ഒന്നും കഴിക്കാറില്ല. ഒരു ചായ പോലും ഞാൻ പല്ല് തേച്ചിട്ട് എന്റേതാണ് ഇഷ്ടം. അങ്ങനെ ഇരിക്കെ ഞാൻ ഇപ്പോ എന്റെ പല്ലില് ഇടയുണ്ട്. അത് മുമ്പ് കമ്പി ഇടാനായിട്ട് ഇടയിട്ടതാണ്, പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആഹാരങ്ങൾ കഴിച്ചിട്ട് നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ചിലപ്പോ രാത്രിയിൽ പല്ല് തേക്കും.
0: ശരി.
2: പിന്നെ എന്നാലും നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ഇപ്പൊ പല്ല് നല്ല വേദന, ഒരു ഒരു പല്ലിന് കേടായി, അത് ഇളകാറായി. അത് പല്ല് ആട്ടമില്ലാത്തത് കൊണ്ട് അത് ഇളക്കിയില്ല. അതൊന്ന് ഇളക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആഹാര സാധനങ്ങൾ ഈ ഇടത് ഭാഗത്ത് വെച്ചാണ് കഴിക്കുന്നത്. ഈ വലത് സൈഡിലുള്ള ഒരു പല്ലിന്
0: വേദനയുണ്ട്.
2: വേദന വേദനയുണ്ട്.
0: എന്താണ് ഇപ്പൊ അമ്മയുടെ സംശയം? അത് എടുക്കണോ വേണ്ടെന്നുള്ളതാണോ സംശയം?
2: ആ ശരി, അത് അടയ്ക്കണോ അതോ അത് എടുത്തു മാറ്റണോ എന്നാണ് പിന്നെ ഒരു സംശയം. നല്ലവണ്ണം വേദനയുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു, അപ്പൊ പറഞ്ഞു പിന്നെ
0: റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു.
2: ആ എന്ത്
0: റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു.
2: വേദനയ്ക്കുള്ള ഗുളി, ആ വേദനയ്ക്കുള്ള ഗുളികയുണ്ട്. അത് ഇത് വേറെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണിച്ചു നോക്കണം. ഈ പല്ലുമായിട്ട് സംബന്ധിച്ച ഒരു ഒരു ആശുപത്രിയിൽ കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മേഡം, ഇത് എനിക്കിത്തിരി വേദന കുറയാൻ തൽക്കാലം മരുന്ന് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ശരി, ഞാൻ രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ അമ്മ പറഞ്ഞു പണ്ട് കമ്പി ഇടാനായിട്ട് അതിന്റെ ഇട ഒരു വിടവൊക്കെ ഉണ്ടായിരുന്നു, അത് പക്ഷെ കറക്റ്റ് ആയിട്ട് അന്ന് ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ വിടവോടെ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതിനകത്ത് കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പി ഇടാനായിട്ട് പ്രായമൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ 56 വയസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 70 വയസ്സുള്ള ആളിനും കമ്പി ഇടാം. പക്ഷെ നമ്മുടെ മോണയുടെ ആരോഗ്യമാണ് പ്രധാനം. അപ്പം
2: 30 വയസ്സ് കഴിഞ്ഞാൽ കമ്പി ഇട്ടുകൂടാ എന്ന് ചിലര്
0: അല്ല, ആ ചിലര് പറയുന്നോണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. 30 വയസ്സ് കഴിഞ്ഞിട്ടും കമ്പി ഇടാം, നമുക്ക് 70 വയസ്സിലും കമ്പി ഇടാം. അപ്പൊ അതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ മോണ നല്ല ആരോഗ്യമായിട്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രായത്തിനൊരു ഒരു ഒരു ഘടകമേ അല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഈ പല്ല് നിലതെറ്റിയിരിക്കുമ്പോഴത്തേക്കും അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കയറിയിരുന്നിട്ട് പല്ലിന് കേട് വരാനും പല്ലിന് മോണരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ആ ആ ഇപ്പൊ വേദന ഉള്ള ആ പല്ലിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പൊ അത് ചെറിയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചെടുക്കുക, അല്ലെങ്കിൽ ആഴത്തിലോട്ട് പല്ലിന്റെ മറ്റേ നമ്മുടെ ഈ ബ്ലഡ് വെസലിലോട്ടൊക്കെ അകത്തുള്ള രക്തക്കുഴലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേര് ചികിത്സ എന്ന് പറയും. വേരിന്റെ അകത്തുള്ള ആ പഴുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ അടച്ചെടുക്കുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്ത് നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്നിട്ട് ഈ ബാക്കിയുള്ള ഗ്യാപ്പുകളെ കമ്പി ഇട്ടിട്ട് നമുക്കിപ്പോൾ കമ്പി ഇടുന്നതിന് പകരമായിട്ട് ചില കേസുകളിൽ കമ്പി തന്നെ ഇടേണ്ടതായിട്ട് വരും. കോംപ്ലക്സ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ, സങ്കീർണമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള കേസുകളാണെങ്കിൽ ഇപ്പൊ നമുക്ക് കമ്പിക്ക് പകരമായിട്ട് വളരെ സുതാര്യമായിട്ടുള്ള ട്രേകളുണ്ട്, നമ്മൾ അതിനെ ക്ലിയർ അലൈനറുകൾ എന്ന് പറയും. ഇപ്പൊ അലൈനർ പോലെയുള്ള ട്രേകൾ ഇട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല്ലിന്റെ വിടവ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ പ്രായം ഒരു ഘടകമല്ല. വേദന പല കാരണങ്ങളും കൊണ്ട് വരാം. നമുക്കിപ്പോ കേടില്ലാത്ത പല്ലിനും വേദന വരാം. പല്ലിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണ രോഗത്തിന്റെ ലക്ഷണമായിട്ട് മോണ താഴോട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാല് പല്ലിന്റെ വേര് കൂടുതലായിട്ട് കാണും. അപ്പൊ അവിടെ ഒരുപാടായിട്ട് ചൂടും തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അസഹ്യമായിട്ടുള്ള പുളിപ്പ് അനുഭവപ്പെടാം, അതൊരു വേദന ആയിട്ട് മാറാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേദന വരാം.
2: അധിക സമയം പല്ല് തേച്ചിട്ടാണോ അത് ഇങ്ങനെ വരുന്നത്?
0: അതായത് നമ്മളൊരു
2: അധികം തണുപ്പും ഉപയോഗിച്ചിട്ടാണോ?
0: 3 മുതൽ
2: അധികം കഴിക്കാറില്ല.
0: ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അധികം കട്ടിയില്ലാത്ത സോഫ്റ്റ് അല്ലെങ്കിൽ ഇടത്തരം മീഡിയം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ബ്രഷ് ചെയ്യാതെ മേളിൽ നിന്ന് താഴേക്ക് ചെറിയൊരു ഒരു കോൺ കൊടുത്തുകൊണ്ട് ബ്രഷ് അല്പം ചരിച്ചു വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലോട്ടും ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
2: ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ശീലിക്കുന്നത്, മുകളൊന്നും താഴോട്ട്. മുമ്പ് അങ്ങനെ നോക്കാറില്ലായിരുന്നു.
0: ശരി, അപ്പൊ എന്തായാലും അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക കേട്ടോ.
2: ശരി
1: സാർ. സാർ, നേരത്തെ നമ്മൾ റൂട്ട് കനാലിനെ കുറിച്ച് സംസാരിച്ചല്ലോ, അപ്പൊ എല്ലാവർക്കും റൂട്ട് കനാലിന്റെ ആവശ്യമുണ്ടോ?
0: ഇല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പോ ഈ ഒരുപാട് ടെക്നോളജീസ് വരുന്നതിന്റെ ഫലമായിട്ട് നമുക്കിപ്പോ നമ്മളിപ്പോ റൂട്ട് കനാൽ ശരിക്കും വേണ്ടെന്ന് പറഞ്ഞ 2 കേസുകളിലാണ്. അതായത് ഇപ്പൊ ഞാൻ ഈ കോളറിനോട് സൂചിപ്പിച്ച പോലെ കേട് പല്ലിന്റെ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള ദന്ത മജ്ജയെന്ന് പറയും, ഡെന്റൽ പൾപ്പിലോട്ട് എത്തുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ അസഹ്യമായിട്ടുള്ള വേദനയോ പഴുപ്പൊക്കെ വരുന്ന സമയത്ത് അത് ദന്തമജ്ജ വീക്കമായിട്ട് മാറിയിട്ടുണ്ട്, പൾപ്പൈറ്റിസ് എന്ന് പറയും. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ പല്ല് പൊട്ടിപ്പോയി, പല്ല് പൊട്ടിപ്പോയിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ അപ്പോഴും പല്ല് പൊട്ടൽ പല ലെവലിലുണ്ട്, നമ്മൾ 9 ആയിട്ട് തന്നെ തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ 3-ാമത്തെ ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ പൾപ്പിലോട്ട് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെയിൻ കൂടാൻ സാധ്യതയുണ്ട്. ആ കേസുകളിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ ഇന്റൻഷണൽ ആർ സി ടി എന്ന് പറയും, അല്ലെങ്കിൽ നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ. നിർബന്ധിതമെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ അനാവശ്യമായിട്ട് നിർബന്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ നോർമലി ആർ സി ടി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 കണ്ടീഷൻസ് ഒഴികെയുള്ളതിനെല്ലാം നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പേഷ്യൻറ്റ് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പല്ലിന് വിടവുള്ള പേഷ്യൻറ്റ്, ഇപ്പം ചിലർക്ക് കമ്പി ഇട്ട് അതിനെ ചികിത്സിക്കാനായിട്ട് താല്പര്യമില്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ വിടവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതിന് വേണമെങ്കിൽ വെനീർ പോലെയുള്ള ക്രൗൺസ് പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കതിനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് പല്ല് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനെ ഒന്ന് അതിൻ്റെ ഒരു ആംഗുലേഷനൊക്കെ മാറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പല്ല് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് ഭാവിയിൽ പുളിപ്പോ വേദനയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വയറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളിൽ അല്ലെങ്കിൽ ജസ്റ്റ് പൾപ്പ് വരെ എത്താതെ പേഷ്യൻ്റ് വരെ ഇപ്പോൾ അസഹ്യമായിട്ടുള്ള പുളിപ്പ് പറയുന്ന ആൾക്കാരുണ്ടാവും, ഡെൻറ്റിൻ വരെ എത്തിയിട്ടുണ്ടാവും, 2-ാമത്തെ ലെയർ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ബയോമൈമറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബയോമൈമറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബയോ മൈമറ്റിക് എന്നാണ് പറയുന്നത്. ബയോ ജൈവ അനുകരണം എന്ന് പറയാം, മിമിക്രി പോലെ. അതായത് നമ്മുടെ പല്ലിൻ്റെ ആ ഡെൻറ്റീൻ എന്ന് പറയുന്ന 2-ാമത്തെ ഏറ്റവും വലിയ ദന്ത വസ്തു എന്ന് പറയും, ഡെൻറ്റീൻ എന്ന് പറയുന്ന ലെയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെയുള്ള മറ്റ് അതിൻ്റെ തന്നെ ഫീച്ചേഴ്സിന് സിമിലർ ആയിട്ടുള്ള ചില ഡെൻറ്റൽ ഫില്ലിംഗ് മെറ്റീരിയൽസ് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഡെൻറ്റൽ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാതെ ഇത്തരത്തിലുള്ള ബയോമൈമെറ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് IDS എന്ന് പറയും, നമ്മൾ ഇമ്മീഡിയറ്റ് ഡെൻറ്റീൻ സീലിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലിനെ ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റൂട്ട് കനാൽ ചികിത്സ ഏതാണ്ട് 60% കേസുകളിലും നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രശ്നം, പേഷ്യൻ്റ് ഇനി ഫർദർ ഒരുപാട് വേദന അനുഭവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. അത് ചിലപ്പോൾ പ്രൈമർലി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ബയോമൈമെറ്റിക് ആയിട്ടുള്ള ഈ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് കനാൽ ചികിത്സയുടെ തോത് ഒരു പരിധിവരെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ക്രൗൺസ് കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൂത്ത് ഫുള്ളായിട്ട് ക്രൗൺസ് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പല്ലിനെ ഒന്ന് രാഗി ചെറുതാക്കണം. അപ്പൊ ചിലപ്പോ നമ്മൾ ഈ കസ്പ് എന്ന് പറയും, ഇപ്പോ അണപ്പര് നോക്കുകയാണെങ്കിൽ നാല് ഭാഗങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കും. അപ്പൊ ആ മുഴച്ചു നിൽക്കുന്ന ഭാഗത്തിനാണ് കസ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ കേടുണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എവിടെയാണോ പ്രശ്നമുള്ളത് നമ്മൾ അവിടെ മാത്രം ക്യാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഫുള്ളായിട്ട് ക്യാപ്പ് കൊടുക്കാതെ ചില പ്രത്യേക ഏരിയയിൽ മാത്രം നമുക്ക് ക്യാപ്പ് കൊടുക്കാം. നമ്മളതിനെ ഓൺലേ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻലേ എന്ന് പറയും, ഓവർലേ എന്ന് പറയും. ഇപ്പൊ ഫുള്ളായിട്ട് 360 ഡിഗ്രിയും കവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ്, നമ്മളിപ്പോൾ ഗ്രൈൻഡറിനൊക്കെ ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന പോലെ ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസ് എന്ന് പറയും. ജസ്റ്റ് ടോപ്പിൽ മാത്രമേ കേടുള്ളൂ. ഇപ്പോൾ ഒരു നല്ല ഫുൾ ടൂത്തിൻ്റെ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്ത് വെറുതെ ക്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടേബിൾ ടോപ്പ് മാത്രം ഫില്ല് ചെയ്ത് പോയാൽ മതി. ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ബയോമിമെറ്റിക് റെസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മാക്സിമം കൺസർവേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു കോൺസെപ്റ്റ്.
1: നേരത്തെ കാലങ്ങളിലാണ് എന്ത് വേദന വന്നാലും പല്ല് പറിച്ച് കളയും.
0: മാക്സിമം
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. സോറി, ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ പുതിയതായിട്ട് വരുന്നത്, എന്താണത്?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോ പറഞ്ഞതിലുള്ള ചില പൊരുളൊക്കെ അതിനകത്ത് വരും. അതായത് നമ്മളിപ്പോൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഒരു വെൽക്കമിങ് ചേഞ്ച് ആയിട്ട് പറയുന്നത് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനകത്ത് പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ മെഡിസിൻ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കോളേജിനോട് പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ നമ്മുടെ ഈ റൂമിൽ തന്നെ 4 പേരുണ്ട്. അപ്പോൾ ഈ 4 പേരുടെയും ഇപ്പോൾ ജനറ്റിക് മേക്കപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ അസുഖം തന്നെ 4 പേർക്ക് വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ എനിക്കൊരു മോണരോഗം വരികയും ഇപ്പോൾ ആശ മാഡത്തിനൊരു മോണരോഗം വരികയും അതിൻ്റെയൊക്കെ പ്രാഥമിക ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അതും ചിലർക്കൊക്കെ കോമൺ ആയിരിക്കും. പക്ഷേ അത് ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനോട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ഈ മോണരോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹോസ്റ്റ് മൈക്രോബ് ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു അസുഖമാണ്. അതായത് താൻ പാതി ദൈവം പാതി നമ്മൾ പറയുന്ന പോലെ, താൻ പാതി ബാക്കി ഈ പറഞ്ഞ പോലെ മൈക്രോബ് പാതി എന്നുള്ളതാണ്. അതായത് മൈക്രോബിന്റെ എഫക്റ്റ് അവിടെ പകുതിയാണ്, ബാക്കിയുള്ള താൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പലപ്പോഴും പല ആൾക്കാർക്ക് കോവിഡ് വന്നിട്ട് എല്ലാവരും ഒന്നും ഹോസ്പിറ്റലായില്ല, കുറച്ചുപേരൊക്കെ ചെറിയൊരു പനി പോലെ വന്നുപോയി. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ്. അപ്പോൾ ഹോസ്റ്റിന്റെ റെസ്പോൺസ് അങ്ങനെ ഇരിക്കുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പണ്ടത്തെ ഒരു ട്രീറ്റ്മെന്റ് ശൈലി എന്ന് പറഞ്ഞാൽ. അതായത് ബ്ലോക്ക് ബസ്റ്റർ അപ്രോച്ച് എന്ന് പറയും, വൺ ട്രീറ്റ്മെന്റ് ഫിറ്റ്സ് ഓൾ എന്നുള്ളതാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചിലപ്പോൾ മാഡത്തിന് സ്യൂട്ട് ആവണമെന്നില്ല. രണ്ടും ഒരേ അസുഖമാണെങ്കിൽ, രണ്ടുപേർക്കും മോണരോഗമാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ദന്തക്ഷയമാണ് എന്ന് വെച്ചിട്ട് ഒരാളിനുള്ള ട്രീറ്റ്മെന്റ് മറ്റൊരാളിന് സ്യൂട്ട് ആവണമെന്നില്ല. കാരണം നമ്മുടെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്, ചില മൈക്രോ ലെവലിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നോ ടു ഇൻഡിവിജ്വൽസ് ആർ സെയിം എന്ന് പറഞ്ഞതുപോലെ, നമ്മളിപ്പോൾ പറയുക ഒരാളുടെ ഫിംഗർ പ്രിന്റ് ഒരുപോലെ അല്ല എന്ന് പറഞ്ഞ പോലെ ഡെന്റൽ നേരത്തെ നമുക്ക് ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ പറയാം. ഇപ്പോൾ ഒരാളിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ആയിരിക്കില്ല മറ്റൊരാളിന് സ്യൂട്ട് ആകുന്നത്. അപ്പോൾ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ മൊത്തത്തിൽ ന്യൂട്രീഷൻ പലപ്പോഴും കാണാറില്ല. നമ്മളിപ്പോൾ ഡയബറ്റീസ് ഡോക്ടേഴ്സിൻ്റെ അവിടെ മാത്രമാണ് ഒരു ഡയറ്റീഷ്യൻ കാണുന്നത് മസ്റ്റായിട്ട്. വേറെ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ നമ്മൾ സ്ഥിരമായിട്ടൊരു ഡയറ്റീഷ്യനെ കാണൂല. ഡയബറ്റിയോളജിസ്റ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു ടീമുണ്ട്. അവിടെ ഒരു ഡയറ്റീഷ്യൻ കാണും, നമ്മുടെ കാല് നോക്കാനായിട്ട് ചിലപ്പോൾ ഒരാളുണ്ടാവും. ഇപ്പോൾ ഫൂട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിനായിട്ടാണ്, ഡയബറ്റീസ് സ്പെഷ്യൽ ആയിട്ടുള്ള ചെരിപ്പുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഒരു കോംപ്രിഹെൻസീവ് സെറ്റപ്പിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഓസോൺ പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഓസോൺ തെറാപ്പി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ നമ്മളിപ്പോൾ റൂട്ട് കാനൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പണ്ട് നമ്മൾ ഇപ്പോൾ ഈ സിൽവർ ഫില്ലിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, മെർക്കുറി അടങ്ങിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ വായിൽ കഴിവത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കും ഇംപ്ലാൻസ് നമ്മൾ ഇടുന്നത്, ഇപ്പോൾ ഇംപ്ലാൻസ് ടൈറ്റാനിയം ആയിട്ടുള്ള അലോയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിയം ഇംപ്ലാൻസിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വേൾഡിൻ്റെ പാശ്ചാത്യ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ടൈറ്റാനിയം ഇംപ്ലാൻസിൽ നിന്ന് മാറിയിട്ട് സിറാമിക് ഇംപ്ലാൻസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ലോഹത്തിൻ്റെ പ്രസൻസ് നമ്മുടെ വായിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ലോഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പലപ്പോഴും അത് മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നെർവിലത്തോട്ടൊക്കെ അതിൻ്റെ ഒരു ഇൻഫിൽട്രേഷൻ വന്നിട്ട് ചില മൊത്തത്തിലുള്ള ഓറൽ പ്രശ്നങ്ങൾ മാത്രമല്ല ജനറൽ ആയിട്ടുള്ള ബോഡിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ കേട് വരാത്ത തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ബയോ മൈമെറ്റിക് ആൻഡ് ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ മൊത്തം അവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ന്യൂട്രീഷനും ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സും അതൊക്കെ തന്നെ

0: ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു അതാണ് പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് ഓൾ ബോഡി വെൽനസ് എന്നാണ്. അതായത് സമഗ്ര ദന്താരോഗ്യം എന്ന് പറയാം. ഒരു ഹോളിസ്റ്റിക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം സമഗ്രം എന്നാണ്. അതായത് കേവലം ഒരു എന്താ പറയുക സിംറ്റം സെൻട്രിക് ആയിട്ട് ഒരാളിനെ കാണാതെ ഓരോ പേഷ്യൻറ്റിനെയും പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇയാളെ മൊത്തത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇയാൾ മോണരോഗി അല്ലെങ്കിൽ പല്ലിന് കേടുള്ള ആളെന്ന് കാണാതെ ഇയാളുടെ ഒരു മൊത്തം ഘടനയെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനൊരു അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്.
1: നമുക്ക് അവസാനത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ചോദിക്കണേ, നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. പേര് സ്ഥലവും കൂടെ പറഞ്ഞു.
0: ഓക്കെ
2: ഡോക്ടറെ, എനിക്കുള്ള പല്ല് മുൻവശത്ത് ഒരു നാലഞ്ച് പല്ലുണ്ട്, ബാക്കി ഉള്ളു അകത്തുള്ള പല്ലുകള് കുറെ എണ്ണം എടുത്ത് കുറെ എണ്ണം ഒടിഞ്ഞു പോയി. അതിന്റെ ഇനി നാലഞ്ച് കുറ്റി നിപ്പുണ്ട്. ആ കുറ്റി എങ്ങനെ നട്ടിരുന്നോണ്ട് കുഴപ്പമല്ല ഉണ്ടോ?
0: നാലഞ്ച് കുറ്റി നിപ്പുണ്ട് അല്ലേ? കുറ്റികളെടുത്ത് കളയണം. കുറ്റികൾ എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് സ്റ്റംബുകൾ എന്ന് പറയുന്നത് പഴുപ്പ് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ ഒരു ആവാസ വ്യൂഹമാണ്. അപ്പൊ അതിരിക്കുന്നിടത്തോളം കാലം പിന്നെ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ ഈ ഇൻഫെക്ഷൻ അനുബാധ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ കുറ്റികളെ വെച്ച് നമുക്ക് ചവയ്ക്കാനും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കുറ്റിപ്പല്ലുകൾ എപ്പോഴും വായിൽ നിർത്താതെ എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്.
2: എടുക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം രണ്ട് പല്ലെടുക്കാതെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പോയിരുന്നു. എന്നിട്ട് ഒരു പല്ലെടുത്ത വഴിക്ക് അത് ഒടിഞ്ഞ കാണ്ട് പോയി. എന്നിട്ട് ഒന്നര മണിക്കൂർ എടുത്ത് കുത്തി പൊടിച്ച് പൊടിച്ച് പൊടിച്ചെടുക്കാനായിട്ട്
0: എടുത്തു. എന്നിട്ട് അവസാനം എടുത്തായിരുന്നു അത്?
2: അപ്പഴത്തേക്ക് എടുത്തെന്ന് തോന്നുന്നു. ഒന്നര കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പഴത്തേക്ക് അതിന്റെ മരവിപ്പും എല്ലാം മാറി വേദനയായി സഹിക്കാൻ വയ്യാതായി. എങ്ങനെങ്കിലും ഞാൻ പിന്നെ ഇനി വീട്ടിൽ വന്ന്
0: പെട്ടത്. ഭയമുണ്ടല്ലേ?
2: ആ അതുകൊണ്ട് എടുക്കാനുള്ള പേടി. അതിനു മുമ്പ് ഒരു ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നേ. എല്ലാം മൂന്നാല് പല്ലെടുത്തായിരുന്നു. എന്ന് കഴിയുമ്പോ അഞ്ചു മിനിറ്റിനകം മരവിപ്പിക്കാനുള്ള മരുന്ന് എടുത്തിട്ട് 10 മിനിറ്റ് ഇരുത്തിയേക്കും. അതിനുശേഷം 10 മിനിറ്റകം പല്ലെടുത്ത് നമുക്ക് വീട്ടിൽ പോകായിരുന്നു. അത് എത്തല്ല പോയത്. പോയപ്പോ ഒരു ലേജ് ഡോക്ടർ ആയിരുന്നു. അവരാദ്യം പല്ല് വേദനയായിട്ടിരിക്കുമ്പോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദനയ്ക്ക്
0: ഗുളികയുണ്ട്.
2: എന്റെ പേര് എന്റെ വീട് കുടിച്ചോടാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയില്ല പോയത്.
0: കൊട്ടാരക്കര
2: താലൂക്ക് ആശുപത്രി
0: അവിടെയാണ്. ഒന്നര മണിക്കൂർ എടുത്തെന്ന് പറഞ്ഞു.
2: ഒന്നൊന്നര മണിക്കൂർ എടുത്ത്. ആദ്യം ഒരു നേഴ്സ് ആണോ അതിസ്റ്റാണോന്ന് അറിഞ്ഞില്ല. അവരാ വന്ന പല്ലി എടുത്തത്. എടുത്തപ്പോ പകുതി ആയപ്പം ഒന്നും ചെയ്യാൻ വയ്യാതെ പിന്നെ ഡോക്ടർ വിളിച്ചിട്ടുണ്ട്.
0: നേഴ്സ് ഒന്നും പല്ലെടുക്കത്തില്ല, ഡോക്ടർ തന്നെ ആയിരിക്കും.
2: അല്ല ഡോക്ടർ അല്ല, എന്നാ അസിസ്റ്റന്റ് ഡോക്ടർമാരായിരിക്കും.
0: അല്ല ഇപ്പൊ എല്ലാ അന്നത്തെ പല്ലുവേ എല്ലാ പല്ലുകളും ചിലപ്പോ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഇപ്പൊ മുൻനിരയിലെ പല്ലെടുക്കാൻ ചിലപ്പോ ഈസി ആയിരിക്കും, ചിലപ്പോ നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്ന പല്ലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു അരമണിക്കൂറോളം ചിലപ്പോ സമയം കൂടുതലെടുത്തെന്ന് വരാം. അപ്പൊ അത് വിചാരിച്ചോണ്ട് നമ്മള് ബാക്കി കുറ്റിപ്പല്ല് എടുക്കാതിരിക്കണ്ട.
2: അതുകൊണ്ട് കുറ്റിപ്പല്ല് എടുക്കാതെ പേടി കൊണ്ടാണ്.
0: അപ്പൊ അതിരിക്കുന്നിടത്തോളം വീണ്ടും വീണ്ടും കുറച്ചുകൂടി അത് ഒടിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ കുറച്ചുകൂടി സമയം എടുത്ത് കീറിയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കുറ്റി അല്ലാതെ എത്ര പല്ലുണ്ട് സാറിന്റെ വായില്?
2: വായിന് ഫ്രണ്ടിൽ ഒരു നാലഞ്ച് പല്ലേ
0: ഉള്ളൂ.
2: അതില് രണ്ട് പല്ല് പശുവിന്റെ കൊമ്പ് കൊണ്ടിട്ട് കുരി ഇളവിയായിരുന്നു. ഇളവി
0: പശുവിന്റെ കൊമ്പ് കൊണ്ടോ?
2: ആ താടിക്ക് ചുരിയാലും ചേർത്ത് കൊണ്ട് അങ്ങനെ രണ്ട് പല്ലങ്ങി ഇളവി
0: ഇളവി
2: ചെറിയ ആട്ടായിട്ടിരിക്കുക. അതെടുത്ത് കഴിയാണ്ടല്ലേ.
0: ഇപ്പൊ എത്ര വയസ്സുണ്ട് സാറിന്?
2: 78 വയസ്സായി.
0: ഷുഗർ ഉണ്ടോ?
2: ഇല്ല, ഷുഗറും പ്രശ്നമൊന്നുമില്ല.
0: ഒന്നുമില്ല,
2: ശ്വാസം മുട്ടിന്റെ രസവും മാത്രമേ ഉള്ളൂ.
0: എന്തായാലും അത് ആ കുറ്റി അവിടെ ഇരുന്നിട്ട് നമുക്ക് വലിയ പ്രയോജനം ഇല്ല, എടുത്തു കളയുന്നതാണ് നല്ലത്.
2: നാലഞ്ച് കുറ്റി എടുക്കണമെങ്കിൽ ഒരുപാട് പാട പല കുറെ ദിവസത്തേക്ക് പോയെങ്കിലും.
0: ഓക്കെ,
1: ശരി, വിളിച്ചതിന് നന്ദി. സാറെ, നമ്മളിപ്പോൾ ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പൊതുവിൽ ദന്താരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണ്, കുട്ടികളായാലും മുതിർന്നവരായാലും?
0: തീർച്ചയായിട്ടും ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം പ്രധാനമായിട്ട്. നമുക്കൊരു ടേക്ക് ഹോം എസ്സേ എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടു നേരം എന്നുള്ളത് തന്നെ ഊന്നി പറയുന്നത്, രണ്ടു നേരം ബ്രഷ് ചെയ്യുക. എപ്പോഴും രാവിലെ ബ്രഷ് ചെയ്യേണ്ടതല്ല, രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യം രാത്രി ബ്രഷ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സലൈവയുടെ ഉമിനീരിൻ്റെ പ്രവർത്തനമൊക്കെ മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും. നമുക്ക് ഈ ഒരുപാട് ദന്തരോഗങ്ങൾ ഉണ്ടാകുന്നതും രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ നന്നായിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഫുഡ് കൂടി കഴിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കിടക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ആ രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ ബ്രഷ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. ശാസ്ത്രീയമായെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ പലപ്പോഴും മിസ് ഔട്ടായി പോകുന്ന ഏരിയയാണ് അവസാനത്തെ പല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള കഴുത്തുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിലുകളുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. കഴിവതും ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതല്ലാതെ ക്രീം രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. ആ ടൂത്ത് പേസ്റ്റിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ SLS എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ളൊരു സാധനമാണ്. സോഡിയം ലോറൈൽ സൾഫേറ്റ് നമ്മുടെ ഡിറ്റർജൻറ്റിലൊക്കെ ഉള്ള സാധനമാണ്, പതപ്പിക്കുന്ന സാധനമാണ്. പത കുറഞ്ഞിട്ടുള്ള SLS ഫ്രീ ആയിട്ടുള്ള പാരാബൻസ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ SLS കുറഞ്ഞിട്ടുള്ള SLS കുറഞ്ഞതല്ല SLS ഇല്ലാത്ത തരത്തിലുള്ള പാരാബൻ ഇല്ലാത്ത തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. നമുക്ക് നാനോ ഹൈഡ്രോക്സി അപ്പറ്റേറ്റും ഒരു പരിധിവരെ ഫ്ലൂറൈഡും ഉള്ള ടൂത്ത് പേസ്റ്റുകൾ നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇതിൻ്റെ ഒരു ഹൈ കണ്ടന്റ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആയിട്ടുള്ള ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ കഴിവതും ഒന്ന് രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പോയിട്ട് ബാക്കിയൊക്കെ കെമിക്കൽസ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൗത്ത് വാഷുകളുടെ ഗണ്യമായിട്ടുള്ള ഉപയോഗം വന്നിട്ടുണ്ട്. അത് പലപ്പോഴും മൗത്ത് വാഷുകൾ ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ മൗത്ത് വാഷുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്താൽ തന്നെ ആൽക്കഹോൾ കണ്ടന്റ് കംപ്ലീറ്റ്ലി ഇല്ലാത്ത ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പലപ്പോഴും നമ്മുടെ BP വരെ കൂടാനായിട്ട് ഈ മൗത്ത് വാഷുകൾ കാരണമാവും. ഒരാൾ 6 മാസം സ്ഥിരമായിട്ടൊരു മൗത്ത് വാഷ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ BP കൂടും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ട് നമ്മുടെ വായിൽ. ഈ മൗത്ത് വാഷ് നേരത്തെ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പം നല്ല ബാക്ടീരിയ കൂടെ കൊന്നുകളയും. അപ്പം നല്ല ബാക്ടീരിയാണ് നൈട്രേറ്റ്സ് വായിലുണ്ടാക്കുന്ന, നൈട്രേറ്റ്സ് ആണ് BP കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നല്ല ബാക്ടീരിയ സ്ഥിരമായിട്ട് ഈ മൗത്ത് വാഷ് കാരണം നശിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ BP ക്രമാതീതമായിട്ട് കൂടാനും കാരണമാവും. അപ്പം മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ട് ചെയ്യുക. ടങ് ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ ടങ് ക്ലീനർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കോപ്പർ ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക. അതൊരു നല്ലൊരു പ്രവണതയാണ്. കോപ്പർ ടങ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. ചെമ്പിലുള്ള ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷിൻ്റെ തന്നെ ബ്രിസിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ടൂത്ത് പിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ശീലം ഒഴിവാക്കുക. പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഒരു ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ക്ലീൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ ടിപ്പായിട്ട് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കലും ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് ഒന്ന് ചെക്കപ്പ് ചെയ്യുക. റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് ശീലമാക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെളുത്തതോ ചുവന്നതോ ആയിട്ടുള്ള പാടുകളോ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാൻ നിൽക്കുന്ന മുറിവുകളോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മടി വിചാരിക്കാതെ ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെയും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠനാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും പരിപാടിയിലോട്ട് വിളിച്ച ശ്രോതാക്കളോട് വളരെ ലളിതമായി മറുപടി നൽകിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠൻ. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് MS ആശ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ. സ്റ്റുഡിയോയിലൊപ്പം ഉണ്ടായിരുന്നത് ഗായത്രി ദേവി, മഞ്ജു സുരേഷ്.
4: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565631, 9496569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00.

എൻ്റെ പ്രിയതമന് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനത്തിന്

ഡോക്ടർ എം ജി സദാശിവൻ, സംഗീതം ആൽബർട്ട് വിജയൻ. വിപഞ്ചിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഡോക്ടർ എം ജി സദാശിവൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ഐരൂർ സദാശിവൻ.

മലയത്തിപ്പെണ്ണ് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം. ഗാനരചന വയനാർ വല്ലഭൻ, സംഗീതം കെ പി ബ്രഹ്മാനന്ദൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്ക് അകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com.

ആകാശവാണി ലക്ഷ്മി കെ എസ് പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം രാജീവ് ശിവ. ശ്രാവണപ്പൊയ്കയിൽ ആമ്പൽപ്പൂ എന്ന ആദ്യഗാനത്തിൻ്റെ രചന ഡോക്ടർ വിനീത കെ എൽ.

0: ലക്ഷ്മി കെ എസ് പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന ഡോക്ടർ വിനീത കെ എൽ, സജി ഞവരയ്ക്കൽ, സംഗീതം രാജീവ് ശിവ. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. പ്രസവാനന്തര ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതീ രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 ശ്രീ മോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. വിവിധ ലോക നേതാക്കളും ആശംസകൾ അറിയിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനുമായ ഭാരതീ രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള ഭാരതീ രാജയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.

0: പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്.
1: അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. നീതിക്കായുള്ള പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാമൂഹിക വികാസത്തിന്റെ ഭാഗമായി എഴുത്തുകളുടെയും രേഖകളുടെയും ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ദിനാചരണം. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബജറ്റ് വിഹിതത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. പുതിയ നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ വിഹിതവും കുറച്ചിട്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബജറ്റ് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് VBG റാംജിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം വ്യാപിപ്പിക്കുകയാണെന്നും LPGയിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമ ക്ഷാമം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതായും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവജനങ്ങൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. പ്ലസ് വൺ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുമുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഈ മാസം 15-നാണ് മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് ഇന്നു മുതൽ 18 വരെ ഏകജാലക പോർട്ടൽ വഴി അപേക്ഷിക്കാം. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി K.മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. അതേസമയം രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹൈ റിസ്ക് കോൺടാക്റ്റുള്ള 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. പാലക്കാട് ഇരട്ടയാലിലെ സ്വകാര്യ കോളേജിലെ ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വീണ്ടും കരയ്ക്കടിയുന്നു. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 എന്ന കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് കരയ്ക്കടിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. സമുദ്ര പരിസ്ഥിതിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്.
1: തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടൻ സലീം കുമാർ അനുസ്മരണം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാർ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് നാളെ കൊടിയേറും. ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ലോകം ഒരു പന്തായി ചുരുങ്ങുമ്പോൾ ഫുട്ബോൾ ഈ ഭൂമിയോളം വലുതാകുന്നു. ആ വിഷമലതലുന്ന പുൽമൈതാനങ്ങളിൽ തീ പടർത്തുന്ന കാലുകൾക്കായി ആർപ്പു വിളിക്കാൻ കടൽ പോലെ ആർത്തിരുമ്പുന്ന ഗാലറികളിൽ തലമുറകൾ തയ്യാറെടുക്കുന്നു. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേ ഒരു കപ്പടിക്കാൻ കരളുറച്ച് ചുവടുവെച്ച് അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയോ ഒരേ ഒരു CR7 പ്രിയപ്പെട്ട നെയ്മറോ ആരാകും കിരീടം ചൂടുക. കിലിയൻ എംബാപ്പയുടെയും ലാമിൻ യമാലിന്റെയും ഗോളുകൾക്കായി ലോകമിത വലവിരിച്ച് കാത്തിരിക്കുന്നു. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഒരു പന്തിന് പിന്നാലെ ലോകം പായുന്നു. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ആകെ 12 ഗ്രൂപ്പുകൾ, 104 കളികൾ. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. രാജ്യതിരുകൾ ഭേദിച്ച് മാനവികതയുടെ ജീവവായു നിറച്ച ഒരൊറ്റ പന്ത് ഏഷ്യയും യൂറോപ്പും കടന്ന് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും പായുമ്പോൾ നമുക്കിനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിനെ വരവേറ്റ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ജൂലൈ ആദ്യവാരം നടക്കുന്ന താരലേലത്തിന്റെ വിവരങ്ങളും KCA പുറത്തുവിട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 74,287, നിഫ്റ്റി 97 പോയിന്റ് നേട്ടത്തിൽ 23,354 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 3,160 രൂപ താഴ്ന്ന് 1,09,160 രൂപയും ഗ്രാമിന് 13,645 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതി രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
3: പ്രസവാനന്തര ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ. നേമം ശ്രീ വിദ്യാർത്ഥിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്ക വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ സംസാരിക്കുന്നു.
6: സ്ത്രീജന്മത്തെ ഉദാത്തമാക്കുന്ന പ്രകൃതിയുടെ പ്രക്രിയയാണ് ഗർഭധാരണവും തുടർന്നുള്ള പ്രസവവും. വംശാവലി നിലനിർത്തുന്ന ഈ പ്രക്രിയ സാധാരണഗതിയിൽ തികച്ചും സ്വാഭാവികവും ഗർഭകാലത്ത് അമ്മയുടെയോ ഗർഭസ്ഥ ശിശുവിന്റെയോ പ്രസവാനന്തരം അമ്മയുടെയോ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാത്തതുമാണ്. സങ്കീർണങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങളും ചയാപചയ പ്രവർത്തനങ്ങളും കൃത്യമായും സൂക്ഷ്മമായും നടക്കുന്നതിലൂടെയാണ് ഒരു സാധാരണ ഗർഭകാലവും പ്രസവവും പൂർത്തീകരിക്കപ്പെടുന്നത്. മഹത്തരമായ ഈ പ്രക്രിയ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്തുവാൻ പൗരബോധമുള്ള ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഈ രംഗത്ത് ഹോമിയോപ്പതിയുടെ പങ്ക് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗർഭിണിയാകുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളായ അനിയന്ത്രിതമായ ഛർദി, ഓക്കാനം, വിശപ്പില്ലായ്മ, രുചിക്കുറവ്, വിവിധങ്ങളായ അണുബാധകൾ, അലർജി രോഗങ്ങൾ, ആസ്തുമ എന്നിവയ്ക്കു പുറമെ ഗർഭകാലത്തുള്ള പോഷണ ആകിരണ സ്വാംശീകരണ കുറവുകൾ കൊണ്ടുണ്ടാകുന്ന വിവിധ ഡെഫിഷ്യൻസി ഡിസീസസ്, ഫോൾസ് ലേബർ പെയിൻ, ബ്രീച്ച് പ്രസന്റേഷൻസ് ഇവയ്ക്കുള്ള പരിഹാരത്തിനും അമിത രക്തസ്രാവം, ഡിലെയ്ഡ് ലേബർ ഇവ ഒഴിവാക്കി സുലളിതമായ സുഖപ്രസവം ഉറപ്പുവരുത്തുന്നതിനും ഗർഭാവസ്ഥയുടെ അവസാന ദിനങ്ങളിൽ ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നവർ കൂടിക്കൂടി വരുന്നുണ്ട്. പ്രസവശേഷമുള്ള സമയത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അക്യൂട്ട് ഫേസ്, പ്രസവത്തെ തുടർന്നുള്ള 24 മണിക്കൂർ അക്യൂട്ട് ഫേസ് എന്ന ഗണത്തിൽപ്പെടുന്നു. സബ്അക്യൂട്ട് ഫേസ്, 24 മണിക്കൂറിന് ശേഷം 2 മുതൽ 6 വരെയുള്ള ആഴ്ചകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ലേറ്റ് ഫേസ്, 6 ആഴ്ചകൾ മുതൽ 6 മാസങ്ങൾ വരെ. പ്രസവാനന്തര കാലത്താണ് ഏറ്റവും കൂടുതൽ മാതൃശിശു മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് WHO വ്യക്തമാക്കിയിട്ടുണ്ട്. അക്യൂട്ട് ഫേസിൽ സാധാരണയായി കാണപ്പെടുന്നത് യോനി ഭാഗത്തുള്ള

നീർക്കെട്ടും വേദനയും മാംസപേശികൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും വേദനയും രക്തസ്രാവത്തെ തുടർന്നുള്ള ക്ഷീണം മലമൂത്ര വിസർജനങ്ങളിൽ വരുന്ന അനിയന്ത്രിതമായ അവസ്ഥ ഇവയാണ്. രോഗലക്ഷണങ്ങൾക്ക് അനുയോജ്യമായി ഹോമിയോ മരുന്നുകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് വളരെ വേഗം ഫലം തരുന്നു. മറുവിള്ളയുടെ പുറംതള്ളൽ സുഗമമാക്കുന്നതിനുള്ള മരുന്നുകളും വിവിധ തരത്തിലുള്ള അണുബാധകൾ നീർക്കെട്ടുകൾ ഇവ ഒഴിവാക്കുന്നതിനുള്ള മരുന്നുകളും ഈ ഘട്ടത്തിൽ ആവശ്യാനുസരണം ഉപയോഗിക്കാം. സബക്യൂട്ട് ഫേസ്. 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമേ അനേകം മാനസിക പ്രശ്നങ്ങളും അമ്മമാർ, പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർ കാണിക്കാറുണ്ട്. രോഗിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ ഒന്നാകെ കണക്കിലെടുത്ത് രോഗിയെ ആകെ ചികിത്സിക്കുന്ന സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്നിരിക്കെ ഹോമിയോ ചികിത്സ ഈ ഘട്ടത്തിന് എന്തുകൊണ്ടും അനുയോജ്യമാണ്. നവജാത ശിശുവിന്റെ പോഷണം ഈ ഘട്ടത്തിൽ പ്രധാനമായും മുലപ്പാൽ മാത്രമാണെന്നുള്ളതുകൊണ്ട് പാർശ്വഫലങ്ങൾ തീരെയില്ലാത്ത ഹോമിയോ ചികിത്സയെ സാമാന്യ ജനങ്ങൾ ഈ ഘട്ടത്തിലെ അസുഖങ്ങൾക്ക് കൂടുതലായി ആശ്രയിക്കുന്നു. അക്യൂട്ട് ഫേസിൽ കാണുന്ന പല രോഗങ്ങളും ഈ ഘട്ടത്തിലും തുടരുന്നതാണ്. അതുകൂടാതെ സ്തനങ്ങളിൽ പാൽ കെട്ടിക്കിടന്നുണ്ടാകുന്ന നീർക്കെട്ട്, ആബ്സസ് ഇവയ്ക്കും മുലക്കണ്ണുകൾക്കുണ്ടാകുന്ന വേദന, വിള്ളൽ എന്നിവയ്ക്കും വളരെ ഫലപ്രദമായ ഹോമിയോ ചികിത്സ ലഭ്യമാണ്. ലേപനങ്ങൾക്കു പകരം കഴിക്കാനുള്ള മരുന്നുകളായതുകൊണ്ട് മുലയൂട്ടലും തടസ്സമില്ലാതെ തുടരുവാൻ ഹോമിയോ ചികിത്സ സഹായിക്കുന്നു. മുലപ്പാലിന്റെ അളവ് കൂട്ടാനും അടിയന്തര ഘട്ടങ്ങളിൽ മുലപ്പാലിന്റെ ഉൽപ്പാദനം നിർത്താനും സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. പ്രസവാനന്തരം തുടങ്ങുന്നതോ തുടരുന്നതോ ആയ ദഹന സംബന്ധമായ തകരാറുകളായ രുചിക്കുറവ്, ഓക്കാനം, ഛർദി, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ദഹനക്കുറവ്, മലബന്ധം, വയറിളക്കം തുടങ്ങിയവ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഒന്നുപോലെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഉറക്കക്കുറവ്, അതുമൂലമുള്ള ക്ഷീണം, അർശസ്, വെരിക്കോസ് വെയിൻ, പലതരം ശ്വാസകോശ രോഗങ്ങൾ, അലർജികൾ ഇവയൊക്കെ മുലപ്പാലിന്റെ ഉൽപ്പാദനത്തെയോ ഗുണനിലവാരത്തെയോ ബാധിക്കാത്ത തരത്തിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ ഹോമിയോപ്പതി മരുന്നുകൾക്ക് സാധിക്കും. പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവം ആദ്യ ദിനങ്ങളിൽ സ്വാഭാവികമാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ അമിതമായ രക്തസ്രാവം, അതായത് 1 മണിക്കൂറിൽ 1 സാനിറ്ററി നാപ്കിനിൽ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. ഈ രക്തസ്രാവവും വെള്ളപ്പൊക്ക മുതലായ മറ്റ് ഡിസ്ചാർജുകളും ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഹോമിയോ മരുന്നുകൾ സഹായിക്കുന്നു. നട്ടെല്ലിന്റെ കശേരുക്കൾക്കോ മാംസപേശികൾക്കോ തകരാർ അനുഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് ഹോമിയോ മരുന്നുകൾക്കൊപ്പം ശരിയായ ബോഡി പോസ്റ്റേഴ്സിനെ പറ്റിയുള്ള ബോധവൽക്കരണവും വ്യായാമ മുറകളും മുലയൂട്ടുന്ന അമ്മമാർക്ക് അത്യാവശ്യമായ അധിക പോഷണങ്ങളും ഉറപ്പുവരുത്തുന്നതിലൂടെ ശാശ്വതമായ രോഗമുക്തി ലഭിക്കുന്നു. മൂത്രാശയ അണുബാധകൾക്ക് പുറമെ 13% അമ്മമാരെ ബാധിക്കുന്ന യൂറിത്രൽ സ്പിങ്ഡർ തകരാറുകൾക്കും 19% അമ്മമാരിൽ കണ്ടുവരുന്ന ഏനൽ സ്പിങ്ഡർ കോംപ്ലിക്കേഷൻസിനും ആശ്വാസം കണ്ടെത്താൻ ശരിയായ ഹോമിയോ മരുന്നുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ സാധിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾക്കു പുറമെ സബക്യൂട്ട് ഫേസിൽ കണ്ടുവരുന്ന പ്രധാന മാനസിക ആരോഗ്യ തകരാറുകളാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അഥവാ ബേബി ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നിവ. രോഗിയുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ തനത് രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ഹോമിയോപ്പതി അടിസ്ഥാന തത്വങ്ങളെ അധിഷ്ഠിതമാക്കി തിരഞ്ഞെടുക്കുന്ന മരുന്നുകളുടെ ഉപയോഗത്തോടൊപ്പം കൗൺസിലിംഗ്, യോഗ, കുടുംബാംഗങ്ങളുടെ മോറൽ സപ്പോർട്ട് എന്നിവയുടെ സഹായവും സ്വീകരിക്കുന്നത് രോഗമുക്തി എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നു. 6 ആഴ്ചകൾക്ക് ശേഷം 6 മാസം വരെയുള്ള കാലഘട്ടമാണ് ലേറ്റ് ഫേസ് എന്നറിയപ്പെടുന്നത്. തൊട്ടു മുൻപുള്ള കാലഘട്ടത്തിലെ തുടർച്ചയായോ പുതിയ അസുഖങ്ങളായോ ഈ ഘട്ടത്തിൽ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഗർഭധാരണത്തെ തുടർന്നുണ്ടാകുന്ന രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയിഡ് രോഗങ്ങൾ ഇവ പ്രസവശേഷം സ്വാഭാവികമായി തന്നെ സുഖപ്പെടുന്നവയാണെങ്കിലും കുറച്ചു പേരിലെങ്കിലും ഇവ തുടർന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഈ അസുഖങ്ങൾക്ക് താരതമ്യേന നീണ്ടകാലത്തെ ചികിത്സ ആവശ്യമാണെങ്കിലും രോഗമുക്തി നൽകാൻ സാധിക്കുമെന്നതിനാലും പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതിനാലും വലിയൊരു വിഭാഗം ജനങ്ങൾ ഹോമിയോപ്പതി മരുന്നുകളെ ആശ്രയിക്കുന്നുണ്ട്. ലേറ്റ് ഫേസിൽ കണ്ടുവരുന്ന ആർത്തവ ക്രമക്കേടുകൾ, ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വേദനകൾ, അനിയന്ത്രിതമായ രക്തസ്രാവം, അണ്ടാശയങ്ങളിലും ഗർഭാശയത്തിലുമുണ്ടാകുന്ന മുഴകൾ

0: പെൽവിക് അഡ്ഹഷൻസ് ഇവയും ഹോമിയോപ്പതിയിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന അസുഖ അവസ്ഥകളാണ്. പോസ്റ്റ്പാർട്ടം ഫേസിൽ 35% അധികം സ്ത്രീകളും പരാതിപ്പെടുന്ന മറ്റൊരു കണ്ടീഷനാണ് ഡിസ്പാരൂണിയ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. യോനി ഭാഗത്തുള്ള പേശികൾക്കുണ്ടാകുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ, പെൽവിക് ഓർഗൻസിനുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ, ഇവ മൂലം ഇത് സംഭവിക്കാം. 6 മുതൽ 15% വരെ സ്ത്രീകളിൽ ടോക്കോഫോബിയ അഥവാ ഫിയർ ഓഫ് ചൈൽഡ് ബർത്ത്, പ്രസവിക്കാനുള്ള ഭയം. 11% സ്ത്രീകളെ ബാധിക്കുന്ന സെക്കൻഡറി സ്റ്റെറിലിറ്റി അഥവാ രണ്ടാമത് ഗർഭധാരണത്തിനുള്ള കഴിവില്ലായ്മ. ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഹോമിയോ മരുന്നുകൾ ലഭ്യമാണെന്ന് അറിയുന്നവർ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവായിരിക്കും. ഇതിനൊക്കെ പുറമെ പ്രസവാനന്തരം മിക്ക അമ്മമാരെയും അലട്ടുന്ന വിവിധതരം സൗന്ദര്യ പ്രശ്നങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിതവണ്ണം, വായിലും മോണയിലും ഉണ്ടാകുന്ന അസുഖങ്ങൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, ചുളിവുകൾ, അരിമ്പാറകൾ, കൊളാസ്മ, ഇവയ്ക്കെല്ലാം ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അമ്മയുടെയും കുഞ്ഞിന്റെയും മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ ആകമാനവും ആരോഗ്യ സംരക്ഷണത്തിന് ഹോമിയോപ്പതി മരുന്നുകളുടെ പങ്ക് ഇതിനോടകം വ്യക്തമായല്ലോ. ഈ ശാസ്ത്രശാഖയുടെ നേട്ടങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി പാർശ്വഫലങ്ങളില്ലാത്ത സുരക്ഷിതമായ ആരോഗ്യം നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് പ്രസവാനന്തരം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്താം.
1: പ്രസവാനന്തരാരോഗ്യം ഹോമിയോപ്പതിയിലൂടെ നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതു തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ 3rd തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യം

0: ഈ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത്ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്രസിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പു റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലൈ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അഭ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
4: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാക്കെ കുറച്ച് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കരനെ കി കോശിഷ് കി ഹൈ ഏകദം ഹംനെ ഉസ്പെ ക്രാക്ക് ഡൌൺ കർ ദിയ കോയി കമി നീ ഹൈ നാ CNG കി കമി ഹൈ നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഇൻഫാക്ട് LPG കെ ഹം കൺവേർട്ട് കർ രഹേ ഇൻടു PNG കണക്ഷൻ.
0: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണതീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് യു എസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് യു എസ് നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ അഞ്ചാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രശലഭം എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. യേശുദാസ് പാടിയ ഗാനം എഴുതിയത് യൂസഫ് അലി കച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563 1, 9495563 1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ബിജു നാരായണനും സ്വർണലതയും പാടി.

എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനം ചിത്രം ഗുരു ശിഷ്യൻ. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് ജോൺസൺ.

0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ചന്ദ്രലേഖ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെയാണ്.
1: അപ്പൊ കുട്ടാ തൊപ്പിക്കാര, എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: Nifty equity indices were trading around 0.6% up in the afternoon session today. The Sensex rose 568 points to 74,487, while the Nifty added 136 points to 23,378 when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi sets record as India's longest-serving elected Prime Minister. Cabinet passes a resolution applauding the historical achievement. Union Cabinet clears development projects worth more than 4,700 crore rupees, including extension of Ahmedabad Metro and government office and residential complexes in Amravati. NDA to meet in New Delhi to celebrate Prime Minister's achievements and completion of 12 years of government. Iran carries out attacks against U.S. bases in Jordan and other targets in Gulf. U.S. responds with strikes on Iranian targets. At least 13 people, including 11 children, killed in Pakistani airstrikes in Afghanistan. And Met Department predicts significant weather changes in Delhi NCR region in next 3 days, likely to bring relief from scorching heat. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: എത്ര വിചിത്രമാണ് കുറ്റവും ശിക്ഷയും എന്ന ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതത്തിൻ്റെ വിചിത്രത തന്നെയാണ് പലപ്പോഴും നമ്മുടെ കാപട്യങ്ങളാണ് ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് ഡോസ്റ്റോവ്സ്കി നമ്മെ ക്ഷണിക്കുന്നത്. കപടതകളുടെ മുഖം മൂടി വലിച്ചുകീറുന്ന രംഗങ്ങളിലേക്ക് ഇനി നമ്മൾ, അല്ല ഇനിയും നമ്മൾ പ്രവേശിക്കുകയാണ്. അസാധാരണ മനുഷ്യൻ എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് റസ്കോൾനിക്കോവ് രണ്ടുപേരെ കൊല്ലുന്നു. പാവപ്പെട്ടൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിക്കോവിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാനെത്തുന്ന ലൂഷൻ എന്ന ലുബ്ധൻ പണം ഒത്തിരി ചെലവാക്കിയെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി പ്രസ്ഥാനം നടത്തുന്ന ആൻഡ്രി മുൻപ് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത മർമലഡോവിൻ്റെ ഭാര്യ കാതറീനിയെ തല്ലിയ കക്ഷിയാണ്. ആൻഡ്രിയോടൊപ്പമാണ് ഇപ്പോൾ ലൂഷനും താമസിക്കുന്നത്. ന്യായീകരണങ്ങളുടെ പുറംതൊലി പൊളിച്ചു കളഞ്ഞാൽ മാത്രം അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഉള്ളറിയാം.
4: ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ വന്ന ശേഷം ആൻഡ്രി, നിങ്ങളോടൊപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
5: അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? നിശ്ചയിച്ച് ഉറപ്പിച്ചോ ലൂഷൻ?
4: ഇല്ല, അടുക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ഓ, പലവിധ തടസ്സങ്ങൾ. പിന്നെ അവളുടെ സഹോദരന് തീരെ താല്പര്യമില്ല. എന്നാലും എനിക്കങ്ങ് വിട്ടുകളയാൻ വയ്യ.
5: ലൂഷൻ, നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണല്ലോ വാശി പിടിക്കുന്നത്.
4: എങ്ങനെ വിട്ടുകളയും?
5: ഇഷ്ടമില്ലാത്ത വിവാഹം വാശിയിൽ എങ്ങനെയും നടത്തുമെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല, അത് വിട്ടുകള.
4: ആൻഡ്രി, നിങ്ങൾ പറയുന്നത്
5: മാന്യന്മാർക്ക് ചേർന്ന ഏർപ്പാടല്ലെന്ന്.
4: ഓഹോ, അപ്പോൾ ഞാൻ ചെലവാക്കിയ തുകയോ?
5: നിങ്ങൾ എന്ത് ചെലവാക്കി? പിശുക്കൻ, നിങ്ങൾ പണം ചെലവാക്കി പോലും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു മാന്യൻ.
4: ആ വിധവയുടെ വീട്ടിൽ എന്തോ വിരുന്ന് നടക്കുന്നുണ്ട് ഇല്ലേ?
5: എന്താ ആ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെ ഇന്നലെ വന്ന് വിളിച്ചതല്ലേ അതിൽ പങ്കെടുക്കാൻ?
4: ഓ, അവരുടെ ദാരിദ്ര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ റസ്കോൾനിക്കോവ് കൊടുത്ത പണം മുഴുവൻ ഈ വിരുന്നിന് ചെലവഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് വരുന്ന വഴി അവരുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വീഞ്ഞും മറ്റുമായി ഗംഭീര ഒരുക്കങ്ങൾ. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുമുണ്ട്.

0: ആ എന്നെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തോ, ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഇനി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല.
1: നിങ്ങളോട് അവർ സംസാരിച്ചതല്ലേ?
0: ഇന്നലെ കണ്ടു, സംസാരിച്ചു. അത് ശരിയാണ്, ഒരു സർക്കാർ ഗുമസ്തന്റെ അഗതിയായ വിധവ എന്ന നിലയിൽ അവർക്ക് താൽക്കാലികമായി സഹായധനം എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാലാവുന്നത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവൾ ക്ഷണിച്ചത്. ഒരു ഒരു ഒരു ഔദാര്യം.
1: എന്തായാലും ഞാനും പോകുന്നില്ല.
0: ആ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ അവരെ തല്ലിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പോയി അവരുടെ സൽക്കാരം സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി.
1: ആഹാ, ആര് തല്ലി? ആരെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നേ?
0: ആ, ഒരു മാസം മുമ്പ് നിങ്ങൾ ആ കാതറിനെ തല്ലിയില്ലേ? അത് മറന്നുപോയോ? അപ്പോ അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ആദർശങ്ങൾ, അബലകളായ സ്ത്രീകളെ കുറിച്ചുള്ള ആദർശങ്ങൾ.
1: ആഹാ, ഇതെല്ലാം അപകീർത്തികരങ്ങളായ പ്രസ്താവങ്ങളാണ്. വിഡ്ഢിത്തം! അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങളൊരു സ്ത്രീപക്ഷവാദിയാണ്, എന്നാൽ ചെയ്യുന്നതെല്ലാം സ്ത്രീ വിരുദ്ധവും. നിങ്ങൾ അവരെ തല്ലിയില്ലേ?
1: അങ്ങനെ ആയിരുന്നില്ല സംഗതികൾ. നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആത്മരക്ഷാർത്ഥം മാത്രമാ ഞാനപ്പോ പ്രവർത്തിച്ചത്.
0: ഓഹോ, നിങ്ങളവരെ കയ്യേറ്റം ചെയ്തോ? ന്യായീകരണം ഒന്നും കണ്ടുപിടിക്കണ്ട.
1: ബലപ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ എന്റെ അടുത്തേക്ക് ഓടി വന്ന് ശാരീരികമായി അവരെ ആക്രമിക്കുകയായിരുന്നു. എന്നെ ആക്രമിക്കാനേ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ ഇഷ്ടം പോലെ ദ്രോഹിച്ചോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? ഞാൻ അവരെ പിടിച്ചു തള്ളി.
0: നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, അവരെ പിടിച്ചു തള്ളിയല്ലോ. കൊള്ളാം നിങ്ങളുടെ സ്ത്രീവാദം. നിങ്ങളുടെ തള്ളലിൽ അവർ മലർന്നടിച്ചു വീണു, നിലവിളിച്ചു, ശരിയല്ലേ?
1: അതെ, സ്ത്രീകൾ എല്ലാ രീതിയിലും പുരുഷന്മാർക്ക് തുല്യരാവണം.
0: കൊള്ളാം നിങ്ങളുടെ ആദർശം.
1: സ്ത്രീകൾ ശാരീരിക ശക്തിയിൽ പോലും പുരുഷന്മാർക്ക് തുല്യരായിരിക്കണം. അപ്പോ പരസ്പരം പോരാടുകയില്ല. ഭാവി സമൂഹത്തിന് പോരാട്ടം വിഭാവനം ചെയ്യാനേ പറ്റില്ല. ഇപ്പോ ഉണ്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവില്ല.
0: നിങ്ങളുടെ നിലപാടിൽ എനിക്ക് യോജിപ്പില്ല.
1: എന്തുകൊണ്ടില്ല?
0: പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്.
1: ഞാനുള്ളത് തുറന്നു പറയുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ എനിക്കാവില്ല.
0: അവർ ക്ഷണിച്ചതല്ലേ, പോകാതിരിക്കുന്നത് എന്തുകൊണ്ട്?
1: നിങ്ങൾ പോകുന്നില്ലല്ലോ. ഞാൻ ക്ഷണിച്ചവരെ അപമാനിക്കുകയല്ല.
0: ഓ, അതിന് നിങ്ങൾക്ക് ന്യായീകരണങ്ങളുണ്ട്, കണ്ടില്ലേ?
1: തീർച്ചയായും അപമാനിക്കലല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നാ അതിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുക. പരിഷ്കരണ പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം, ആചാരങ്ങളിലല്ല.
0: നിങ്ങളുടെ ന്യായം കൊള്ളാം.
1: പരിഷ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കണം, അല്ലെങ്കിൽ ഒരാശയം. ആ വിത്തിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരും. ഞാൻ എങ്ങനെ അപ്പോ അവരെ അപമാനിക്കും?
0: ഓഹ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. ഹെൻറി, നിങ്ങൾ ഇനി ഒരു ഉദാഹരണം പറയും. നിങ്ങളെ എനിക്ക് നന്നായി അറിയാം.
1: ലൂഷ്യൻ, നിങ്ങൾ തെറേബിയവ എന്നൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
0: ഇല്ല. കണ്ടോ കണ്ടോ കണ്ടോ കണ്ടോ, കഥ വന്നല്ലോ. ആ, തെറേബിയവ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
1: സ്വതന്ത്ര വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ മാതാപിതാക്കൾക്ക് കത്തെഴുതി. അവരുടെ ദാമ്പത്യ ജീവിതം 7 വർഷത്തോളം നീണ്ടുനിന്നു. പിന്നെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ചു പോയി.
0: ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്നിട്ട് ഭർത്താവ്?
1: അവള് ഭർത്താവിനെ എഴുതി, നിങ്ങളോടൊപ്പം സന്തുഷ്ടിയായി കഴിയാൻ എനിക്കാവില്ലെന്ന്. സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള പല സംഗതികളും മറച്ചുവെച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാനാവില്ലെന്ന്.
0: ആ, ഇനി കഥ മനസ്സിലാവും. അടുത്ത വിവാഹം കഴിക്കുന്നു, അതും കളയുന്നു, പിന്നെ മൂന്നാമത്തേത്.
1: ഇനി എത്ര വിവാഹം ആയിക്കൊള്ളട്ടെ, എന്ത് വ്യത്യാസമുള്ളത്? അതെല്ലാം 2ാം വിവാഹം മാത്രമാണ്. എന്റെ അച്ഛനമ്മമാർ മരിച്ചതിന്റെ ദുഃഖം മനസ്സിലാവുന്നത് ഇപ്പോഴാ. എങ്കിലും അവർ ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം എതിർത്തേനെ. നിഷേധമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത. എന്റെ ചിന്താഗതി പിടികിട്ടുന്നുണ്ടല്ലോ.
0: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ, ഇന്നലെ മരിച്ച വ്യക്തിയുടെ നിഷ്കളങ്കയായ മകളെ നിങ്ങൾക്കറിയാമോ? സോണിയ. ആളുകൾ അവളെപ്പറ്റി പറയുന്നതിൽ വാസ്തവം വല്ലതുമുണ്ടോ?

0: എനിക്കെങ്ങനെ പറയാൻ കഴിയും? എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ സാധാരണ അവസ്ഥ അതാണ്.
1: നിങ്ങളും അവളെ പഴിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു.
0: ഞാനോ? സോണിയെ ഞാൻ പഴിക്കുകയോ? നിർബന്ധപൂർവം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം. എന്തായാലും അവൾ ചെയ്യുന്നത് ശരിയാണ്. അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, കുടുംബം നോക്കുന്നു. ശരീരമാണ് അവളുടെ മൂലധനം. അത് സ്വന്തം ഇഷ്ടാനുസരണം വിൽക്കാൻ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട്.
1: സാമൂഹിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള പ്രതിഷേധം അല്ലേ? സോണിയ ചെയ്യുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയാണോ?
0: അതെ, ഞാൻ അവളെ ബഹുമാനിക്കുന്നു. എനിക്ക് സോണിയെ കാണുന്നത് തന്നെ ആഹ്ലാദമാ.
1: എന്നിട്ടാണോ ഈ കെട്ടിടത്തിൽ നിന്നും അവളെ പുറത്താക്കിയത്?
0: അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ കാദറിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ്. ഞാനൊരിക്കലും സോണിയെ പ്രേമിക്കാൻ പോയിട്ടില്ല. ഞാനവളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവളുടെ മനസ്സിൽ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ. അവളുടെ പ്രതിഷേധം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. സോണിയയ്ക്ക് എന്തായാലും ഇവിടെ കഴിയാൻ ആവില്ലായിരുന്നു. അവൾക്ക് സ്വയം തോന്നി, അങ്ങനെയാ അവൾ താമസം മാറ്റിയത്.
1: നിങ്ങളുടെ സംഘടനയിൽ ചേരാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു?
0: ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രത്യേക അംഗത്വമൊന്നുമില്ല. സമൂല മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊപ്പം അതിൽ ചേരാം. ഇവിടെ വിഡ്ഢിത്തമായി തോന്നുന്നത് അവിടെ വിവേകമായി കണക്കാക്കപ്പെടുന്നു. അവളും ഞങ്ങളോടൊപ്പം ഉണ്ട്.
1: ഇപ്പോ നിങ്ങൾ സോണിയയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്?
0: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
1: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
0: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
1: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ, ആൻഡ്രി. കേൾക്കാൻ സുഖമുണ്ട്.
0: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു? വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
1: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
0: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: നാളെ ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണിയൂർ സംസാരിക്കുന്നു.
2: മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ രണ്ട് ദിനാചരണങ്ങളും വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിൽ എത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
3: ആകാശവാണി.

ആകാശവാണി ഗാനോപഹാരം ചലച്ചിത്ര ഗാന പരിപാടി മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റ്, നാദൃഷ, രഞ്ജിനി എന്നിവർ പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം നാദൃഷ.

കരുതൽ കെയർ എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. പ്രദീപ് പള്ളുരുത്തിയും പി ബി ബിന്ദുജിയും പാടിയത്. ഗാനരചനയും സംഗീതവും ജോമി ജോസ് കൈപ്പേറ്റിട്ടു.

ആശകളായിരം എന്ന ചിത്രത്തിലെ ഗാനം ജെയ്ക്സ് ബിജോയ്, സാധിക കെ ആർ എന്നിവർ പാടിയത്. ഗാനമെഴുതിയത് മനു മഞ്ജിത്, സംഗീതം സനൽദേവ്.

മസ്തിഷ്ക മരണം എന്ന ചിത്രത്തിൽ പ്രണവും ശശി, വർക്കി, അനിൽലാൽ, അദ്രെ എന്നിവർ പാടിയത്. ഗാനരചനയും സംഗീതവും വർക്കി.

സ്പാ എന്ന ചിത്രത്തിലെ മധു ബാലകൃഷ്ണൻ മിൻമിനിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഇഷാൻ ഛാബ്ര. ഒരു വയനാടൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് എടുത്തത്. ഗാനരചന ലേജിൻ ചെമ്മാനി, സംഗീതം മുരളി ഈയപ്പടത്ത്.

0: മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും. അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുകയുണ്ടായി, മാലിന്യ സംസ്കരണം പരിസ്ഥിതി സംരക്ഷണവുമാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ഒരു വിഷയം. June 5 പരിസ്ഥിതി സംരക്ഷണ ദിനമാണ്. ഇന്ന് നമ്മുടെ ലോകം തന്നെ ഏറ്റവും കൂടുതൽ ഒരു നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണം. നമ്മുടെ കേരളത്തിലെ കാര്യമെടുത്താൽ നമ്മൾ ദിനം പ്രതി 6,000 മുതൽ 10,000 മെട്രിക് ടൺ വരെ ഖരമാലിന്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സംസ്കരിക്കുക, അല്ലെങ്കിൽ അത് ഈ മാലിന്യ സംസ്കരണം ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം ആണ്, സ്വന്തം ഉത്തരവാദിത്വം ആണ് എന്നുള്ളൊരു അവബോധം അവനിൽ ഉണ്ടായില്ലെങ്കിൽ ഇതൊരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏജൻസിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യം.
2: അതെ സാറേ, നമുക്കിത് കേരളത്തിൽ മാത്രമായി നമ്മൾ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി June 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ ലോകം ഇന്ന് അത്യന്തികം വളരെ ഒരു ഭീഷണമായ ഒരു സാഹചര്യത്തിലാണ് കാലാവസ്ഥയുടെ കാര്യത്തിൽ. കാരണം ആഗോള താപനം എന്നേക്കുമായി വളരെ വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ സഹജമായ വളർച്ചയുടെ പരിണാമ ശ്രേണിയിൽ വ്യാവസായിക വളർച്ച, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യാവസായിക സംരംഭങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെയധികം ആഗോള താപനമുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1972 നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലോടുകൂടി ഒരു പുതിയ പദ്ധതി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ആരംഭിച്ചു. അതിനെ നമ്മൾ യുണൈറ്റ്

0: യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻ്റൽ പ്രോഗ്രാം, അതായത് UNEP എന്നാണ് അറിയപ്പെടുക. അപ്പോൾ UNEP ആണ് 1972 മുതൽ പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരെയുള്ള അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ, ഒട്ടേറെയായ വെല്ലുവിളികൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് കാർബൺ ഉത്വമനമാണ്. അപ്പോൾ അതുൾപ്പെടെ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും കൃത്യമായി ഓരോ തീമോടുകൂടി, ഓരോ സന്ദേശത്തോടുകൂടി നമ്മൾ ഇത് ആചരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. നമ്മുടെ പ്രകൃതിയെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ തലമുറയ്ക്കുമുണ്ട്.
1: നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ വളരെ പ്രത്യേകതകളുണ്ട്. ഉയർന്ന പ്രധാനപ്പെട്ടത് ഉയർന്ന ജനസാന്ദ്രതയാണ്. അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള ഒരു എന്താണ് നഗരവൽക്കരണം,
0: അതെ,
1: വേറെങ്ങും ഉള്ളതുപോലെയല്ല. അതുപോലെ തന്നെ നമ്മുടെ നഗര ഗ്രാമ വ്യത്യാസം നമ്മുടെ സംസ്ഥാനത്തില്ല. എല്ലാം ഗ്രാമങ്ങൾ പോലെയാണ്, എല്ലാം നഗരങ്ങൾ പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ, ഈ മാലിന്യ സംസ്കരണം ഒരു അത് നേരിടുക അല്ലെങ്കിൽ അത് അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളത് വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്
1: താങ്കൾ ഈ മേഖലയിലെ വളരെ നാളത്തെ പ്രവർത്തനങ്ങൾ, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടാതെ പരിസ്ഥിതി പ്രവർത്തകന് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ വ്യാപൃതനായിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
0: നമ്മൾ ഇപ്പോഴും നമ്മുടെ സമൂഹം ഈ ആചരണത്തെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി കാണുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഇത് ആചരിക്കുമ്പോൾ നമ്മൾ ഒട്ടേറെയായ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച് പോകുമ്പോഴും അതിൻ്റെ പരിപാലനമോ അതിൻ്റെ ഫോളോ അപ്പോ പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച മരത്തൈയുടെ അതേ കുഴിയിൽ തന്നെ ഈ വർഷവും വെക്കുന്നു എന്നുള്ള രസകരമായ ഒരു സാഹചര്യം, നമ്മളതിനെ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വേണ്ടത്ര ഉത്തരവാദിത്വത്തോടുകൂടി, സാമൂഹ്യ ഉത്തരവാദിത്തോടുകൂടി ഇത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ, കൃത്യമായി നമ്മൾ അന്തർദേശീയ അടിസ്ഥാനത്തിൽ പ്രത്യേക തീമോടുകൂടി ഈ ഇത് ആചരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നാണ്. അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക്, നമ്മുടെ ഭാവിക്ക്, നമ്മുടെ ലോകക്രമത്തെ, പ്രത്യേകിച്ചും നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രാധാന്യം.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആ നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് വിജയകുമാരി.
1: ആ എവിടെ നിന്നാ വിളിക്കുന്നത് വിജയകുമാരി?
2: പാപ്പനംകോട്.
1: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
2: അവിടെ ഇങ്ങനെ പിന്നെ വേസ്റ്റ് കൊണ്ടിട്ട് കത്തിക്കുവാണ് കേട്ടോ, ഒരു തൊട്ടടുത്ത് താമസിക്കുന്നവര്. അത് ഞങ്ങള് ഒരു രണ്ടു വർഷം കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഞങ്ങൾ അത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പഴ ഞങ്ങളത് പിന്നെ വില്ലേജിൽ കോർപ്പറേഷനിൽ കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് അവരത് വന്നു, വന്ന് അന്വേഷിച്ചു. പക്ഷെ എന്ത് നടപടി എടുക്കുന്നോ, വേറെ കാര്യങ്ങൾ അവരിപ്പോ അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുവാണ് സാറേ. എന്താണ് അത് ഞങ്ങൾ ചെയ്യേണ്ട നടപടി എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
0: കൃത്യമായി നമുക്ക് ഇതിന് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്, പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ മുനിസിപ്പൽ ഏരിയയുടെ, കോർപ്പറേഷൻ ഏരിയയുടെ കീഴിൽ താമസിക്കുന്ന ആളെന്നുള്ള നിലയിൽ കൃത്യമായും അത് നമ്മുടെ കോർപ്പറേഷന് അത് പരാതിപ്പെടണം. അത് എഴുതി പരാതി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സമീർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അധീനതയിലുള്ളതാണ്. അവിടേക്ക് നിങ്ങൾക്ക് കൃത്യമായി പരാതി നൽകാം. അതുപോലെ തന്നെ അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ 1076 എന്ന നമ്പരുണ്ട്, അതിൽ പരാതിപ്പെടാം. അതേപോലെ തന്നെ ഈ നമ്മുടെ പ്ലാസ്റ്റിക് ഇതുപോലെ കത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികാരിക്ക് പരാതി കൊടുത്താൽ അത് കൃത്യമായി അവർക്കെതിരെ പരാതിയിൽമേൽ നടപടിയെടുക്കും. ആ നടപടി അനുസരിച്ച് വീണ്ടും അത് തുടരുകയാണെങ്കിൽ വീണ്ടും ഫൈൻ, ഓരോ ദിവസവും 1000 രൂപ വീതം ഫൈൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നതിന് കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ ഭരണ സംവിധാനത്തിലുണ്ട്.

0: അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെ പരാതിപ്പെടുക കേട്ടോ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
1: പരാതി കൊടുത്ത് ഒരു മാസമായി, എന്ത് നടപടി എടുത്തെന്ന് ഇതുവരെയും ഞങ്ങൾക്ക് ഒരു മറുപടിയും
0: തന്നിട്ടില്ല. അത് നമുക്ക് ഓഫീസിൽ നേരിട്ട് അന്വേഷിക്കുക. മതിയായ ഉത്തരവാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് വിവരാവകാശ നിയമം അനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
2: എവിടെയാണ് പരാതി കൊടുത്തത്? അവിടെ കൗൺസിലറുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ
0: അതല്ലെങ്കിൽ നിങ്ങൾ പോലീസുമായി ബന്ധപ്പെടാം, പോലീസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെടാം. ഇത് സംഭവിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ചിത്രമെടുത്ത് ജിയോ ടാഗ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേക നമ്പറുണ്ട്, ഫോൺ നമ്പറുണ്ട്, അവിടെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ ഈ പാപ്പനംകോട് നിന്നാണ്, അതായത് നമ്മുടെ തിരുവനന്തപുരം
0: കോർപ്പറേഷന്റെ
2: പരിധിയിൽ നിന്നുള്ള ശ്രോതാവാണ് വിളിച്ചത്. അപ്പൊ ഇത്തരം പരാതികൾ ദൈനംദിനം നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള താങ്കളൊരു സൂചിപ്പിക്കുകയുണ്ടായ ഒരു സമീർ ആപ്പിനെ കുറിച്ച്, അത് ഏത് രീതിയിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്?
0: നമുക്ക് എല്ലാ മൊബൈൽ ആപ്പാണത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ പരിഹാരം ഉദ്ദേശിക്കുന്നത് നമുക്ക് അടിയന്തര സമയങ്ങളിൽ അതിൽ 24 hours അത് റെസ്പോൺസ് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ഒരു മൊബൈൽ ആപ്പാണ്. ആ മൊബൈൽ ആപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലുകളിലേക്ക് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് 24 hours അത് കൃത്യമായും നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അവർ 24 hours ആ പരിഹാരത്തിൽ, ആ പ്രശ്നത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പരിഹാരത്തിൽ ഇടപെടണമെന്നാണ് നിഷ്കർഷിക്കുന്നത്.
2: ഓക്കെ, അപ്പൊ അതിന് നടപടി ഉണ്ടാവും?
0: തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ഈ സാറിപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിരന്തരം നമുക്ക് ഈ മാലിന്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മറ്റ് മലിനീകരണ പ്രശ്നങ്ങളും നാൾക്ക് നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന് നമുക്കിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും കൃത്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം 1984 ആണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ ഭോപ്പാൽ ദുരന്തമുണ്ടാകുന്നത്. ആ ഭോപ്പാൽ ദുരന്തത്തിൽ നമ്മുടെ 16,000 to 30,000 ആളുകൾ മരണപ്പെട്ടൊരു സംഭവമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയലൈസേഷൻ്റെ, വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു ആദ്യഘട്ടമെന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ദുരന്തകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുന്നതിന് നമ്മൾ വേണ്ടത്ര പരിണത പ്രജ്ഞരായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1986 നമുക്ക് ഏറ്റവും ഗൗരവതരമായ തരത്തിൽ നമ്മളൊരു നിയമനിർമ്മാണം ഈ മേഖലയിൽ നടത്തുന്നത്. അതാണ് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ ഓർക്കണം, മെസോസയനൈറ്റ് എന്ന് പറയുന്ന വാതകം ഏതാണ്ട് 42 tons ശേഖരിച്ച് വെച്ചിരുന്നതിലേക്ക് യാതൊരുവിധ മുൻകരുതലുമില്ലാതെ വെള്ളം അതിലേക്ക് അടിച്ചു കയറ്റി, അതിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ വാതകത്തിലേക്ക് ഈ വെള്ളം കയറിയിട്ട് അവിടുത്തെ താപനില പെട്ടെന്ന് തന്നെ 200°C വർദ്ധിക്കുകയും അത് സ്റ്റോർ ചെയ്തിരുന്ന വാതകത്തിന് അതിൽ ഉൾക്കൊള്ളാനാവാതെ വലിയൊരു സ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിച്ചിട്ട് ഈ വാതകം പുറത്തേക്ക് വന്നിട്ടാണ് ഇങ്ങനെ വളരെ അതീവ ഗുരുതരമായ ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൻ്റെ നിത്യരോഗികളായിട്ട്, ഈ വാതകം ശ്വസിച്ചതിൽ വെച്ച് നിത്യരോഗികളായിട്ട് കഴിയുകയാണ് അല്ലേ. തുടർന്ന് നമുക്കറിയാം അത് യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന അമേരിക്കൻ
2: കമ്പനിയാണ്
0: അത് അതിന് കാരണക്കാരായത്. ഇപ്പോഴും അതിൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പലർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇവിടെ ഈ പലപ്പോഴും ഈ പരിസ്ഥിതി വംശീയത എന്നൊരു വാക്ക് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഗുരുതരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് വളരെ വികസ്വര രാഷ്ട്രങ്ങൾ പലപ്പോഴും ഈ മൂന്നാംകിട രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളെ, അൺഡെവലപ്ഡ് കൺട്രീസിലേക്ക് അവരുടെ മാലിന്യങ്ങൾ, ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്ന ഒരു വലിയ പ്രവണതയുണ്ട്. വ്യാവസായിക ഭീമനെ വേണ്ടത്ര രീതിയിൽ കരുതലോടെ പ്രവർത്തിപ്പിച്ചില്ല എന്നുള്ളത് സങ്കടകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് കൃത്യമായി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ നമ്മുടെ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ
2: 1986 നിയമത്തിന് ശേഷം
0: കൃത്യമായിട്ട് അത് പൂർണ്ണമായി ഫങ്ഷൻ ചെയ്തു വരുന്നത് അതിനുശേഷം.
2: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്.

0: എതിർകക്ഷിയുടെ പേരും മേൽവിലാസവും ഒക്കെ ഉൾപ്പെടുത്തി ഏത് തരത്തിലുള്ള മലിനജലമാണെങ്കിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തുക, അത് കൃത്യമായി പരാതി കൊടുക്കുക. പരാതി കൊടുത്താൽ നമുക്ക് പ്രത്യേകിച്ചും അതായത് നമ്മുടെ ജല മലിനീകരണവും നിയന്ത്രണവും വകുപ്പും പ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളാം. ഒപ്പം തന്നെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ കൃത്യമായ 220-ാം വകുപ്പ് അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളാം. അതല്ല എങ്കിൽ പോലീസിന് കൃത്യമായി 270, 290 തുടങ്ങിയ വകുപ്പുകളനുസരിച്ച് കേസെടുക്കാൻ ഉള്ള നിയമ സാഹചര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൃത്യമായി നമുക്കിപ്പം ഞാൻ എനിക്ക് ആദ്യം നിർദ്ദേശിക്കുവാനുള്ളത് നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾക്ക് തന്നെ നിങ്ങളുടെ റിട്ടൺ കംപ്ലയിൻ്റ് കൃത്യമായി എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് അതിന് കേട്ടില്ല,
1: ഹലോ,
2: ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മുടെ
0: കോർപ്പറേഷൻ ഓഫീസിൽ കൊടുക്കുക. അതുപോലെ നമ്മൾ ഹെൽത്തിൽ കൊടുക്കുന്നതുകൊണ്ട് വിഷയമില്ല, കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർക്കും അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന സംഗതികളാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇവിടെ ഏറ്റവും ഉചിതമായ വകുപ്പ് നമുക്ക് കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുനിസിപ്പാലിറ്റീസ് ആക്ട് ഉണ്ട്, മുനിസിപ്പൽ നിയമങ്ങളുണ്ട്. അപ്പോൾ മുനിസിപ്പൽ നിയമം അനുസരിച്ച് ബന്ധപ്പെട്ട കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അധികാരിയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ പലപ്പോഴും അവർ അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് അവർ.
0: അതെ അതെ സാറേ, അതിപ്പം പ്രധാനമായും വരുന്നത് ഈ നമ്മുടെ ജല മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം അത് കിണറിലൊക്കെ, കിണറിലോ അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിലോ ഒക്കെയുള്ള മലിനീകരണം, അത് ഏതെങ്കിലും വ്യക്തി മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കുറ്റമായിട്ടാണ് നമ്മുടെ നിയമം വിഭാവനം ചെയ്യുന്നത്. അതിന് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് മനസ്സിലാക്കി അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്.
2: ഇപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പരാതി കൊടുക്കാമെന്ന്. അപ്പോൾ ഈ നിയമപ്രകാരം പോലീസിന് ഇത് ഡയറക്റ്റ് കേസെടുക്കാനുള്ള ഒരു
0: പോലീസിന് ഡയറക്റ്റ് കേസെടുക്കാനുള്ള അധികാരമുണ്ട്. അതൊരു പബ്ലിക് ന്യൂസൻസ് ആണെങ്കിൽ, പബ്ലിക് ന്യൂസൻസ് ആണ്, അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്, അങ്ങനെയൊക്കെ കണ്ടാൽ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ന്യായസംഹിത അനുസരിച്ച് വേണ്ട BNSS അനുസരിച്ച് വേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പോലീസിനും അധികാരമുണ്ട്. അപ്പോൾ നമ്മുടെ അധികാര വൃന്ദങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പൊതു ജീവിതത്തെ നമുക്ക് കൃത്യമായി സമാധാനപരമായി ആരോഗ്യപരമായി അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ താമസിക്കുന്നതിന് സുഹൃതമാകുന്ന എല്ലാ സാഹചര്യങ്ങളും നിയമത്തിലുണ്ട്. അത് എത്രത്തോളം പലപ്പോഴും പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാങ്കേതികമായി വരുന്ന വിഷയങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ടത്ര നിയമപരമായ അവബോധമില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പബ്ലിക് റോഡുകളിൽ ഒക്കെ തന്നെ ഈ മാലിന്യം വലിച്ചെറിയുകയാണ്,
2: വീട്ടിലെ മാലിന്യം
0: അടുത്ത വീട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ കേരള ശുചിത്വ മിഷൻ, ഹരിത കേരളം അല്ലെങ്കിൽ ഹരിതശ്രീ എന്നങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വ്യക്തിപരമായ മനോഭാവത്തിനാണ് പ്രാധാന്യം. നമ്മുടെ സ്വന്തം, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ കേന്ദ്രീകൃത മലിനീകരണ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഇപ്പോൾ നമ്മൾ വികേന്ദ്രീകൃത
2: ഡീസെൻട്രലൈസ്ഡ്
0: ആയിട്ടുള്ള മലിനീകരണ നിയന്ത്രണ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് ഏറ്റവും ഉദാഹരണമായ നല്ലൊരു മാതൃക എന്നുള്ള നിലയിൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് സമീപം നമ്മൾ ആതിരപ്പള്ളി വഴച്ചാൽ റൂട്ടിലുള്ള തുമ്പൂർ മുഴി എന്ന ഗ്രാമപഞ്ചായത്തിൽ ഇത് വളരെ ഗംഭീരമായി വിജയകരമായി അവിടെ അവരത് നടപ്പിലാക്കി വരികയാണ്. അതായത് ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ അവർ ഈ കമ്പോസ്റ്റ് വളരെ ലളിതമായ വലിയ പണം

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 27, ശകവർഷം 1948, ജ്യേഷ്ഠം 20, 2026 ജൂൺ മാസം 10 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:38. എഫ് എം ബാൻഡിൽ 101.4 മെഗാഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന രാജ്യം ഏത്? ഇതായിരുന്നു ഇന്നലെ ചോദിച്ച ചോദ്യം. ഉത്തരം: 1967 ദക്ഷിണാഫ്രിക്കയിലാണ് ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ലൂയിസ് വാഷ്കാൻസ്കി എന്ന വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആര്? ചോദ്യം ഒരിക്കൽ കൂടി: ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:44 7:59 കേൾക്കാം. നൂറ്റി 101.4 MHz ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തേനിശൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. എൻ ആസൈ മച്ചാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്.

ചിന്നവർ എന്ന ചിത്രത്തിൽ മനോയും ചിത്രയും പാടിയ ഗാനമാണ് ഈ കേട്ടത്. ഈ ഗാനത്തോടെ ഇന്നത്തെ തേനീശൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ये आकाशवाणी का तिरुवनंतपुरम केंद्र है। आइए आप सुनते हैं हिंदी पाठ। शिक्षक है भास्करन के नीलेश्वर, छात्राएं हैं पार्वती और शिवंगरी।
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപക ജി.
1: ഗലീലിയോ പാഠത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗ് പടേങ്കെ അച്ഛ മൈ പടുങ്ക സുനിയെ പിതാലെ ഡാണ്ടാത്തോ ഉസ്നെ ബോലെ പെൻസെ കഹാം ആപ് ഹി തോ കഹത്തേക്ക് സച്ച് കഹനെ അവർ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർന ചെയ്യേ മുജെ വൈജ്ഞാനിക് ബന്നേക്ക മൻഹേ തോ മൈ വിജ്ഞാൻ ക്യോം ന പട്ടും കെ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹെ ശിവങ്കരി പട്ടിയെ യെ ബാ
2: पिता ने टांडा तो उसने भोलेपन से कहा, आप ही तो कहते थे कि सच कहने और सच निभाने में कभी भगवान से भी नहीं डरना चाहिए। मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न पढूं? क्या आप भगवान से भी बड़े हैं?
1: इसका मलयालम परिभाषा देखेंगे. अच्छन वळक्कु पറഞ്ഞപ്പോൾ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു, സത്യം പറയുന്നതിലും സത്യം പാലിക്കുന്നതിലും ദൈവത്തെ പോലും ഭയക്കരുതെന്ന് അങ്ങല്ലേ പറഞ്ഞിരുന്നത്? എനിക്ക് ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ശാസ്ത്രം പഠിച്ചുകൂടെ? അങ്ങ് ദൈവത്തെക്കാൾ വലിയവനാണോ? ഈസ് ബാഗ്ക കുച്ച് കഠിന ശബ്ദൊക്കെ അർത്ഥ ദേക്കെങ്കെ ഭോലേപ്പൻ ഭോലേപ്പൻ കമത്തൽബ് ക്യാ ഹെ
3: ഇന്നസെൻസ്
1: ഇന്നസെൻസ് സച്ച് നിഭാന
2: സത്യം പാലിക്കുക
1: സത്യം പാലിക്കുക സത്യക്ക അനുസരൻ കർണ ബന്നേക്കമൻ ബന്നേക്ക് ഇച്ഛ അഭ്യാകല പോയിന്റ് ഇസ്പർ പിത നാരാ സോനേക്ക് ബജായ് കുശുയേ അവർ കഹ മൈ തുംസെ യഹി സുന്ന ചാത്താത്ത അവർ ഇസ് ഭാവനക്കോ അമേശ ബനായ രഖന തബി തും സച്ചേ വൈജ്ഞാനി ബൻ പാവങ്കെ ഗലീലിയോനെ പിതാക്ക് ബാത്തോ അമേശ യാദ് രഖ പട്ടിയെ പാർവതി
3: ഇസ്പർ പിത നാരാസ് ഹോനേക്ക് ബജായ് കുശ് ഹുയേ ഔർ കഹ മൈ തുംസെ യഹി സുന്ന ചാത്താത്ത और इस भावना को हमेशा बनाए रखना तभी तुम सच्चे वैज्ञानिक बन पाओगे गैलीलियो ने पिता की बात को हमेशा याद रखा
1: शिवंगरी पटिया
2: इस पर पिता नाराज होने के बजाय खुश हुए और कहा मैं तुमसे यही सुनना चाहता था और इस भावना को हमेशा बनाए रखना तभी तुम सच्चे वैज्ञानिक बन पाओगे गैलीलियो ने पिता की बात को हमेशा याद रखा
1: ठीक है മലയാളം പരിഭാഷ. ഇത് കേട്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് നിന്നിൽ നിന്ന് ഇതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. ഈ മനോഭാവം എപ്പോഴും നിലനിർത്തണം, അപ്പോൾ മാത്രമേ നീ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാകൂ. ഗലീലിയോ അച്ഛന്റെ വാക്കുകൾ എപ്പോഴും ഓർമ്മിച്ചു. കുച്ചക്കടിൻ ശബ്ദം കേർത്ത് നാരാജോന കമത്തൽബക്കാഹേ നാരാജോന ദേഷ്യപ്പെടുക കീ ബജായ് കീ ബജായ് കേ ബദലെ പകരം ഭാവന
3: നിലപാട്
1: നിലപാട് അച്ഛ ഇൻ പ്രശ്നമൊക്കെ ഉത്തർ ദക്കെങ്കെ ഗലീലിയൊക്കെ കിസ് ജവാബ് സേ ഉസ്കെ പിത നാരാ സോനേക്ക് ബജായ് കുശുയേ ശിവങ്കരി പട്ടിയ ജബ് ഗലീലിയോനെ അപ്പിനെ പിതാസെ കഹ ആപ് ഹീത്തോ കഹത്തേക്ക് സച്ച് കഹിനെ അവർ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർന ചെയ്യേ മുജെ വൈജ്ഞാനി ബന്നേക്ക മൻഹേത്തോ മൈ വിജ്ഞാൻ ക്യോ ന പട്ടും കെ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹെ യെ സുൻകർ പിത കുശുയേ ബതായേ
2: जब गलीलियो ने पिता से कहा आप तो कहते थे कि सच कहने और सच निभाने में कभी भगवान से भी नहीं डरना चाहिए मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न पढूं क्या आप भगवान से भी बड़े हैं ये सुनकर पिता खुश हुए
1: ये सुनकर पिता खुश हुए बहुत अच्छा पार्वती समझा
3: हाँ जी
1: ठीक है नेक्स्ट पॉइंट मैं पढ़ूंगा उन दिनों धर्म का बड़ा जोर था ഇറ്റലിയൊക്കെ ഇസായി ദേശത്ത ഹർ ബച്ചേക്കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നെ പഠിത്തേത്തെ ഐസാഹിയക്ക് പ്രവചൻ കെ ബീച്ച് ഗലീലിയോക്ക് നജർ ഝൂൽത്തെ ഹുയെ ഫാൻസ്പർ പടി യെ ഉസിക്കോ ടക് ടക്കി ലഗായെ ദേക്കിനെ ലഗ ശിവങ്കരി പട്ടിയെ
2: ഉൻ ദിനോ ധർമ്മ ക ബഡാ സോർ ധ ഇറ്റലി ഏക് ഇസായി ദേശ് ധ ഹർ ബച്ചേക്കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നെ പഠിത്തേത്തെ ऐसे ही एक प्रवचन के बीच गलीलियो की नजर झूलते हुए फानूस पर पड़ी वो उसी को टकटकी लगाए देखने लगा
1: सुनिए इधर सुनिए हर बच्चे को स्कूल में भी प्रवचन सुनने पड़ते थे ऐसे ही एक प्रवचन के बीच गलीलियो की नजर झूलते हुए फानूस पर पड़ी वह उसकी टकटकी लगाए देखने लगा ठीक है
3: हाँ जी

0: അതായത് അക്കാലത്ത് മതത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇറ്റലി ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പ്രഭാഷണങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു പ്രഭാഷണത്തിനിടെ ഗലീലിയോയുടെ കണ്ണ് തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ വിളക്കിൽ പതിഞ്ഞു. അവൻ അതിനെ ഉറ്റുനോക്കാൻ തുടങ്ങി. ഈസായി ദേശ് ക മതലബ് ക്യാ ഹേ?
1: ക്രിസ്ത്യൻ രാജ്യം,
0: ക്രിസ്ത്യൻ കൺട്രി. പ്രവചൻ ക്യാ ഹേ പാർവതി ബതായിയേ? പ്രവചൻ ക മതലബ്
1: പ്രഭാഷണം.
0: മതപ്രഭാഷണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുരോഹിതന്മാരെ മതപ്രഭാഷണം നടത്തുന്നു. ഐസ പ്രവചൻ, പ്രഭാഷൺ, ധാർമ്മിക് ഭാഷൺ. ഫാനൂസ് ക മതലബ് ബോലിയെ?
1: ലാൻറ്റേൺ, വിളക്ക്.
0: ലാൻറ്റേൺ. ഝൂൽന ക മതലബ് ഹേ?
1: ആടുക,
0: ടു സിംഗ്. ഝൂൽന. ടക്ടക്കി ലഗാന, സ്ഥിർ രൂപ സെ ദേഖ്ന. ടീക്ക് ഹേ, അബ് ഇൻ പ്രശ്നോ ക ഉത്തർ ദേഖേംഗേ. പ്രവചൻ കെ ദൗരാൻ ഗലീലിയോ കി നസർ കിസ് പർ പഡി ഔസ്നെ ക്യാ ഗൗർ കിയ? പ്രഭാഷണ സമയത്ത് ഗലീലിയോയുടെ നോട്ടം എന്തിലാണ് പതിഞ്ഞത്? അവൻ എന്താണ് ശ്രദ്ധിച്ചത്? ബതായിയെ ശിവങ്കരി.
1: പ്രവചൻ കെ ദൗരാൻ ഗലീലിയോ കെ നസർ ഝൂൽത്തെ ഹുവെ ഫാനൂസ് പർ പഡി ഉസ്നെ ഗൗർ കിയ കി ഫാനൂസ് ചാഹേ ജിത്നി ദൂർ തക് ഝൂലെ ഏക് സേ ദൂസരെ കിനാരെ തക് ആനേ ജാനേ മേ ഉസേ ഹമേശ ബരാബർ സമയ ലഗ്താ ഹേ.
0: അഗലാ പോയിന്റ് മൈ പഠൂംഗാ. കുച്ച് ദേർ തക് ദേഖ്നേ കെ ബാദ് ഉസേ ലഗാ കി ഫാനൂസ് സ്യാദാ ദൂർ തക് ഝൂലെ യാ കം ദൂർ തക് ഏക് സേ ദൂസരെ കിനാരെ തക് ആനേ ജാനേ മേ ഉസേ ബരാബർ സമയ ലഗ്താ ഹേ. പഠിയെ.
1: കുച്ച് ദേർ തക് ദേഖ്നേ കെ ബാദ് ഉസേ ലഗാ കി ഫാനൂസ് സ്യാദാ ദൂർ തക് ഝൂലെ യാ കം ദൂർ തക് ഏക് സേ ദൂസരെ കിനാരെ തക് ആനേ ജാനേ മേ ഉസേ ബരാബർ സമയ ലഗ്താ ഹേ.
0: കുറച്ചു നേരം നോക്കിയപ്പോൾ വിളക്ക് വളരെ അകലത്തേക്ക് ആടിയാലും കുറഞ്ഞ അകലത്തേക്ക് ആടിയാലും ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ ഒരേ സമയം എടുക്കുന്നു എന്ന് അവന് തോന്നി. ആർക്കാ തോന്നിയത്? ഗലീലിയോക്കോ. ഐസലക കിനാര, കിനാര കമത്തലബ്ക്യാഹേ?
1: അറ്റം.
0: ബരാബർ
1: സമാൻ.
0: ഇൻ പ്രശ്നമൊക്കെ ഉത്തർ ദേക്കേങ്കെ. അഗന പോയിന്റ് ഉന്തിനോ ഘടിയത്തോ ഹോത്തി നെഹീത്തി അചാനക് ഉസേ യാദ് ആയാക്കി പിച്ചലെ ദിനോ ബുഖാർമേ ഉസ്കി നബ്സ് തേസ് ചലനെ ലഗീത്തി ഉസ്നെ സോച്ചാക്കി കുദരത് സെ ബഡ കാരിഗർ കോൻ ഹോഗാ അബ് തോ വ ഠീക് ഓ ചുക്കാ ഹെ അബ് ഉസ്കി നബ്സ് ജരൂർ സാമാന്യ ഗതി സെ ചൽ രഹി ഹോഗി ഉസ്കാ ഇസ്തേമാൽ ഘടിക രൂപേ കിയാ ജാ സക്താ ഹെ ഉസ്നെ പായാക്കി ഉസ്ക നദീജ സഹി ഥാ അപ്നി ഇൻ ഖോജ് പർ വ ബഹുത് കുശ് ഹുവാ. ശിവങ്കരി പഠിയെ.
1: ഉൻ ദിനോ ഘടി തോ ഹോത്തി നഹീ ദി അചാനക് ഉസേ യാദ് ആയാ കി പിച്ചലേ ദിനോ ബുഖാർ മേ ഉസ്കി നബ്സ് തേസ് ചലനേ രഹീ ദി ഉൻ ദിനോ ഘടി തോ ഹോത്തി നഹീ ദി അചാനക് ഉസേ യാദ് ആയാ കി പിച്ചലേ ദിനോ ബുഖാർ മേ ഉസ്കി നബ്സ് തേസ് ചലനേ ലഗീ ദി ഉസ്നേ സോചാ കി കുദരത് സേ ബഡ കാരിഗർ കോൻ ഹോഗാ അബ് തോ വോ ഠീക് ഹോ ചുക്കാ ഹേ അബ് ഉസ്കി നബ്സ് ജറൂർ സാമാന്യ ഗതി സേ ചൽ രഹി ഹോഗി ഉസ്കാ ഇസ്തേമാൽ ഘടി കെ രൂപ മേ കിയാ ജാ സക്താ ഹേ ഉസ്നേ പായാ കി ഉസ്കാ നതീജ സഹി ഥാ അപ്നി ഇസ് ഖോജ് പർ വോ ബഹുത് ഖുശ് ഹുവാ.
0: അതായത് അക്കാലത്ത് ക്ലോക്കുകൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയായിരുന്നപ്പോൾ തന്റെ നാഡിമിടിപ്പ് വേഗത്തിലായിരുന്നു എന്ന് പെട്ടെന്ന് അവന് ഓർമ്മ വന്നു. പ്രകൃതിയേക്കാൾ വലിയ ശില്പി ആരുണ്ടെന്ന് അവൻ ചിന്തിച്ചു. ഇപ്പോൾ അവൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവന്റെ നാഡിമിടിപ്പ് സാധാരണ നിലയിലായിരിക്കും. അത് ക്ലോക്കായി ഉപയോഗിക്കാം എന്ന് അവൻ ചിന്തിച്ചു. അവന്റെ നിഗമനം ശരിയാണെന്ന് അവൻ കണ്ടെത്തി. ഈ കണ്ടെത്തലിൽ അവൻ വളരെ സന്തോഷവാനായി. കുച്ചിക്കാട്ടിൻ ശബ്ദം ചേർത്ത് തെക്കിയെങ്കിൽ നബ്സ്
1: നാഡി
0: നെർവ്. ബുഖാർ
1: ഫീവർ
0: പനി. ഉപയോഗ കൈസേ കിയാ ഗലീലിയോ പെൻഡുലത്തിന്റെ നിയമം രൂപീകരിക്കാൻ തന്റെ നാഡിമിടിപ്പിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ശിവങ്കരി ബതായിയേ.
1: ഉന്ദിനോ ഘടിയ നഹീ ദി ഗലീലിയോ കോ യാദ് ആയാ കി ബുഖാർ മേ ഉസ്കി നബ്സ് തേസ് ചൽത്തി ഥി ലേക്കിൻ അബ് വോ ഠീക് ഥാ ഓർ ഉസ്കി നബ്സ് സാമാന്യ ഗതി സേ ചൽ രഹി ഥി اس نے اپنے نبز کو گھڑی کے روپ میں استعمال کیا یہ ماپنے کے لیے کہ فانوس کو ایک سے دوسرے کنارے تک جانے میں کتنا سمے لگتا ہے.
0: ٹھیک ہے, تیز مطلب سپیڈ, تیز کا ولوم شبد ہے دھیرے سلولی. ٹھیک ہے بچوں, آج کی کچھا کے لیے اتنا ہی ہے, کل ملیں گے.
2: دھنیواد
1: ادھیاپک جی,
0: دھنیواد چھاتروں, دھنیواد.
3: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापक थे भास्करन के नीलेश्वर, छात्राएं थी पार्वती और शिवंगरी. इसी के साथ आज का हिंदी पाठ यहीं समाप्त होता है. नमस्कार.

ഹിന്ദി ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഓം ശാന്തി ഓം എന്ന ചിത്രത്തിൽ സോനു നിഗവും ശ്രേയ ഘോഷലും പാടിയത്. ആകാശവാണി ദേവികുളം.

0: ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
1: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിൻ്റെ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 മുകളിലുള്ളവർ കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിൻ്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗരഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60% കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു, അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20% ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 type 2 പിന്നെ 2017 1 0 type 2017 1 പ്രീഡോമിനൻസും 1 and 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിൻ്റെ 0 typing മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 1 0 type 1 2 കൂടുതലായിരുന്നെങ്കിൽ 18-19 ആകുമ്പോൾ 4 കയറി വരുന്നു, 3. 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു, ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 typing നടത്തുമ്പോൾ 0 type 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും 0 type 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്, 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വളരെ കുറച്ച് ഒരു 1.5-2 ഡോക്യുമെൻ്റ് ആയിട്ടുള്ളൂ. ഈ 0 typeകൾ തമ്മിൽ ഇപ്പോൾ ഒരു 0 type 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 type 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡാണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 typeകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല ഒരു 0 type ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
0: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്, ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 0 typeകൾ ഡെങ്കി 1 2 3 4 4 0 typeകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പിരിയഡ് ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 അതിനകത്ത് 4 to 6 ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാൻ, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രവുമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിൻ്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിൻ്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് type 1 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ 0 type അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 type 4 ജോയിൻറ്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെൻ്റ്ലി കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 type 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം.

0: സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു ഒരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിൻ്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്കൊരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ്സാണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ്സാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 5,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിൻ്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിൻ്റെ നിറം കറുത്ത നിറമാകും, മെലേന എന്ന് പറയും. അതായത് നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെലേന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിൻ്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാരീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷേ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നതെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണിത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരിയ ഡൊമസ്റ്റിക് ഏരിയയിലും ആയിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചി വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെ നിന്ന് പറന്ന് വരില്ല, തൊട്ട് നമ്മുടെ മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് സോസ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, ഈ കൂളറിൻ്റെ ട്രീ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്. വളരെ ഈ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതുക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുവായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4-6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡുണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഓവറിൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുക്

0: മുട്ടയിട്ട് വെച്ചിരുന്നു. അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷന്, നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സാ നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മൊസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും ഈ സീസണിൽ നമ്മൾ കാലും കൈയ്യൊക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലുമൊക്കെ മെഷ് കൊതുക് വലകൾ നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെയും മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിൻ്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിൻ്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിൻ്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പം ഇതിൽ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിൻ്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിൻ്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന്, സ്കൂളായാലും കോളേജായാലും ഓഫീസാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെയൊക്കെ കോർപ്പറേഷൻ്റെ ഒക്കെ ഇടപെടലുകളിലൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെൻറ്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മൊസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തി ആണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പോൾ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷൻ പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ, മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടിയാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും.

നാടകഗാനങ്ങൾ. ഉദയം കൊതിച്ച മണ്ണ് എന്ന നാടകത്തിലെ ഗാനം ചിൽ പ്രകാശ് പാടിയത്. പ്രപഞ്ചഗോപുര തിരുനട തുടർന്നു.

സ്വാതി തിരുനാളിൻ സംഗീത സദസ്സിന്. കലാഭവൻ സാബു പാടിയത് നാടകം സ്വരസുധ.

നാടകഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ്സ്.

ഫണ്ട് സ്കീം. ആറുപത്തിന് കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലിയിൽ ഉള്ളൂരിൻ്റെ ഭൂതക്കണ്ണാടി എന്ന കവിത പി സുശീലാദേവി ചൊല്ലുന്നു. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ കർഷകർക്കായി കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. അനിൽകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യ ഗീതികൾ, ലളിതഗാന പരിപാടി. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി മാറി ചിന്തിക്കാം. 9:30 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 10:05 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. 8:00 നേർമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. സ്പൈസ് എഫ്എമ്മിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആര്? ഉത്തരം ജി. ശങ്കരക്കുറുപ്പ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നിശ്ചിത വരുമാനം വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് നേടാനാവുന്ന ഒരു മേഖലയാണ് ഓർക്കിഡ് കൃഷി. ഇന്ന് തൃശൂർ ജില്ലയിൽ ഫ്ലോറിയ ഓർക്കിഡ്സ് എന്ന പേരിൽ അതിവിപുലമായി ഓർക്കിഡ് കൃഷി നടത്തിവരുന്ന ശ്രീമതി ഫ്ലോറി സേവിയറിനെ പരിചയപ്പെടാം. ദീർഘനാളത്തെ ഈ രംഗത്തെ അറിവും അനുഭവ പാഠവും ഇന്ന് ശ്രീമതി ഫ്ലോറി സേവിയറിന് മികച്ച സംരംഭകയാകാൻ സാധിച്ചു. ശ്രീമതി ഫ്ലോറി സേവിയറിന്റെ ഓർക്കിഡ് കൃഷി വിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
4: നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ ഓർക്കിഡ് കൃഷി രംഗത്തേക്ക് കടന്നു വന്നത്?
5: ചെടികളോട് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ വീട് തമ്പാണ്ട സമയത്ത് നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ആന്തൂരിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആന്തൂരിയംസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സക്സസ് ആയില്ല ഇവിടെ. പിന്നെ ഓർക്കിഡ്സ് വെച്ച് തുടങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് കൃഷിഭവൻ വഴി നമ്മൾ വിപുലീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അവിടുന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3-4 കൊല്ലം നമ്മൾ അങ്ങനെ വളർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടിങ്ങിലേക്ക് വന്നത് നമ്മൾ. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി 2012 ആ സമയത്താണ് നമ്മൾ ഇമ്പോർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇമ്പോർട്ടിങ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് ഇറക്കി ക്വാറന്റൈൻ വെച്ച് നമ്മൾ അതാത് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുക, ഹോൾസെയിലായിട്ട്. മെയിനായിട്ട്
4: വീടും പരിസരവും നോക്കിയാൽ മുഴുവൻ ഓർക്കിഡാണ്. വിവിധ തരം ഓർക്കിഡുകളുണ്ട് ഇവിടെ. ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്?
5: ഇവിടെ ഇപ്പോൾ ഓർക്കിഡ്സിലുള്ള മിക്ക വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. ഡെൻഡ്രോബി ആയാലും, കാറ്റ്ലിയ, മുക്കാറ, വാൻഡ, ബൾബ് ഫൈലം, ഓൺസീഡിയംസ്, കുറേ സ്പെഷ്യൽ വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഇപ്പോൾ വെറൈറ്റീസ് നോക്കണമെങ്കിൽ ആയിരങ്ങളല്ല, അതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇവിടെ വന്നു പോയിട്ടുണ്ട് ശരിക്കും നമുക്കിവിടെ.
4: ഇതിൽ പ്രധാനമായിട്ടും ഏതിനത്തിനാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത്?
5: ആവശ്യക്കാരേറെ ഉള്ളത് ഫസ്റ്റ് വരുന്നത് ഡെൻഡ്രോബിയാണ്, പിന്നെ മൊക്കാറ, വാൻഡ, ഓൺസീഡിയം, കാറ്റ്ലിയ. അതാണ് മെയിനായിട്ട് നമുക്ക് പോണ സാധനം. ബൾബ് ഫിലിംസ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുക്കുന്നത്, ബാക്കിയുള്ള ഐറ്റംസൊക്കെ. വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവർ മാത്രം എടുക്കുള്ളൂ. പക്ഷേ ഡെൻഡ്രോബിയംസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവറിങ് പോണത്.
4: ഇതിൻ്റെ ഈ പരിചരണ രീതികളൊന്ന് പറയാമോ? നമ്മളിതിൻ്റെ ഈ വളപ്രയോഗം, പാകമായ തൈകൾ പറിച്ച് പുതിയത് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളരെ ചിട്ടയായി ചെയ്യേണ്ടതുണ്ട് ഈ ഓർക്കിഡിന്. അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
5: ഓർക്കിഡ്സിന് മെയിനായിട്ട് ചകിരിയും കരിയും ഓട്ടുമുറിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് വരുമ്പോൾ നമ്മൾ ചകിരി അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ബാക്കി മൊത്തം കരിയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഒച്ചിൻ്റെ ശല്യം കാരണം നമ്മൾ പരമാവധി ചകിരി വേണ്ടാന്ന് വെക്കും. പക്ഷെ ചകിരി ഇല്ലെങ്കിൽ വേനലിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കാരണം തീരെ വെള്ളം നിൽക്കാണ്ട് വരും. അപ്പോൾ നമുക്ക് ചകിരി എന്തായാലും കുറച്ച് വെച്ചേ തീരൂ, അത് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ വെളിച്ചം, വെളിച്ചം ഒരു വലിയൊരു ഘടകമാണ്. ഇതിൻ്റെ എല്ലാ ഓർക്കിഡ്സിനും വെളിച്ചം വേണം. അതിൽ ഫെലനോപ്സിസ് മാത്രമാണ് വെയിൽ വേണ്ടാത്തത്. വെയിൽ വേണ്ട, പക്ഷേ അതിന് വെളിച്ചം വേണം, അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യില്ല. അതും ബാക്കി എല്ലാത്തിനും അത്യാവശ്യം വെയിൽ വേണം, പക്ഷേ ഷെയ്ഡ് വേണം, ഷെയ്ഡ് നെറ്റ് കൊടുക്കും വേണം. പിന്നെ വെള്ളവും കാര്യങ്ങളും. പിന്നെ വാൻഡയ്ക്ക് നമ്മൾ നനയ്ക്കുന്നത് 2-3 പ്രാവശ്യം ദിവസത്തിൽ നനയ്ക്കേണ്ടി വരും. മൊക്കാറയ്ക്ക് 2 നേരം നനയ്ക്കേണ്ടി വരും. കാരണം മൊക്കാറയും ടെറേറ്റി വാൻഡിയൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുന്ന ഐറ്റംസ്, അത് നമുക്ക് വെയിലത്ത് വെച്ചാലാണ് അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അതേമാതിരി 2 നേരം നന കൊടുക്കണം. ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വളം കൊടുക്കും. പിന്നെ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ പൂവാണ്ടിരിക്കാനുള്ള പെസ്റ്റിസൈഡും അതും നമ്മൾ കൊടുക്കും. കാരണം അല്ലെങ്കിൽ പൂ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴും. പിന്നെ ജൈവവളങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം, അതിന് മറ്റേ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം.
4: ഓർക്കിഡ് കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന എന്തെങ്കിലും കീടങ്ങളുണ്ടോ?
5: ഏറ്റവും പ്രശ്നം ഒച്ച്. ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം അവർ. അത് നമ്മൾ പറക്കി കളയുക ചെയ്യുന്നത് മരുന്നിടാറില്ല ഞങ്ങളൊന്നും. പക്ഷേ കുറേ പേര് പെല്ലറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലായ കാലം നമ്മളത് ഉപയോഗിക്കുക, ഞങ്ങൾ പരമാവധി പറക്കി കളയുക ചെയ്യുക. പിന്നെ മറ്റേ ഇപ്പോൾ പ്രാണികൾ വരേണ്ടത് ഈ മുട്ട് കരിച്ചൽ, മുട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതുമാത്രമാണ് പ്രശ്നമായത്. അതിന് നമ്മൾ അതിൻ്റെ മരുന്നുകൾ അടിച്ചു കൊഴിയുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്.
4: ഈ ഓർക്കിഡ് എത്ര സ്ഥലത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
5: ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമുക്കൊരു 42 സെൻറ്റ് സ്ഥലം ഉണ്ടാവും. അതിൽ 3 പോളി ഹൗസ് ഉണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ, വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ മൊത്തം അത് വരും. പിന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ 30 സെൻറ്റ് സ്ഥലം ഫുള്ളായിട്ട് വലിയ ക്വാറൻറ്റൈനാണ് അത്. അവിടെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് ഫ്ലവറിങ് ആക്കണത്. ഫ്ലവർ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണത്.
4: റയർ ആയിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ

0: കാണുന്നുണ്ട്. നമ്മളിത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ഇത്രയും?
1: നമ്മൾ കളക്ട് ചെയ്യുന്നത് മെയിനായിട്ട് തായ്ലാൻഡും തായ്വാനാ. തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ അധികം എടുക്കുന്നത്. പക്ഷേ തായ്വാനിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ഫെലനോപ്സിസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തായ്വാനിൽ നിന്ന് അവിടെ നിന്നും വരുന്നുണ്ട്. എല്ലാ ഡെൻഡ്രോബിയം ബാൻഡ് അതിൻ്റെ ഒക്കെ വെറൈറ്റീസ് അവിടെ നിന്നും വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കളക്ട് ചെയ്യും. പിന്നെ തായ്ലൻഡിൽ നിന്നാണ് മെയിനായിട്ട് കളക്ഷൻ.
0: ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്ത ഓർക്കിഡുകൾ വിപണനത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇതിന് ആവശ്യക്കാർ ധാരാളം ഉണ്ടോ?
1: ആവശ്യക്കാർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പ്ലാന്റ്സ് ഇപ്പം എടുക്കുന്നുണ്ട്, പണ്ടത്തെ മാതിരിയല്ല. പക്ഷേ കുറേ പേർക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പരിചരണം കുറേ പേർക്ക് പ്രശ്നമാണ്. കാരണം കുറേ പേർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലവർ ഉണ്ടാവണില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അവർ ശരിക്കും അതിന് വളം കൊടുക്കാണ്ടാണ് അത് വരുന്നത്. പക്ഷേ വളം കൊടുക്കുന്നവർ ആർക്കും അങ്ങനെ പ്രശ്നം വരുന്നില്ല. ശരിക്കും നോക്കുന്നവർക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഫ്ലവർ വരുന്നുണ്ട്.
0: നമ്മളിത് ഇങ്ങനെ ഫ്ലവർ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ചെടിയായിട്ടാണോ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ വിപണനം?
1: സീഡ്ലിങ്സ് ആയിട്ട് കൊടുക്കും, ഫ്ലവർ ആയിട്ട് കൊടുക്കും, ഫ്ലവർ ഇല്ലാണ്ടും കൊടുക്കും.
0: ഓർക്കിഡിന്റെ ഫ്ലവർ എത്ര നാൾ വരെ കേടുകൂടാതെ നിൽക്കും?
1: ഡെൻഡ്രോബിയം നമ്മൾ നോക്കണേ 2 മാസം സുഖമായിട്ട് നിൽക്കും, ഫെലനോപ്സിസ് നിൽക്കും. പിന്നെ കാറ്റ്ലിയ നമുക്കൊരു 15-20 ദിവസം കിട്ടുള്ളൂ. ഓൺസീഡിയ നമുക്കൊരു മാസം 1.5 മാസം ഏകദേശം കിട്ടും. വാൻഡിങ് കിട്ടും, മൊക്കാറിയും കിട്ടും. അതിൽ കാറ്റ്ലിയ മാത്രമാണ് 3 ദിവസം കുറവുള്ളൂ. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള പൂവ് കാറ്റ്ലിയാണ്. ചില വെറൈറ്റീസിലും മണ്ണുണ്ടാവും. ഡെൻഡ്രോബിയത്തിലും മണ്ണുള്ളതുണ്ട്, കാറ്റ്ലിയസിലുണ്ട്, വാൻഡയിലുണ്ട്, ഫെലനോപ്സിസ് എല്ലാത്തിലും മണ്ണുള്ള വെറൈറ്റീസും ഉണ്ട്.
0: എത്ര രൂപ മുതൽ എത്ര രൂപ വരെ വരുന്ന വെറൈറ്റികൾ ഇവിടെ ഉണ്ട്?
1: ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സീഡ്ലിങ്സ് സ്റ്റാർട്ടിങ് 100 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു 15,000 രൂപ വരെ ഉള്ള സാധനം ഇവിടെ ഓൾറെഡി ഇപ്പം ഉണ്ട്.
0: അതിനൊക്കെ ആവശ്യക്കാരുണ്ടോ അത്രയും വിലയുള്ളത്?
1: ഇപ്പം നമ്മൾ ഈ 15,000 രൂപയുടെ 1 എണ്ണം വിറ്റു, 1 എണ്ണം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വില എത്ര പറഞ്ഞാലും പ്രശ്നം. അവർക്ക് പ്ലാന്റ് നന്നായിരിക്കണം, നന്നായി വളർത്തി നമ്മുടെ ഇവിടെ വന്ന് ഇപ്പോൾ അത് ക്വാറന്റൈൻ കഴിഞ്ഞ് അപ്പം തന്നെ കൊടുക്കണതല്ല. ഇപ്പോൾ ആ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 8 കൊല്ലം 10 കൊല്ലത്തെ പ്ലാന്റുകളാണ്. നമുക്കധികം സെയിൽ വരുന്നത് നമ്മൾ ഹോൾസെയിലാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും മറ്റേ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഹോൾസെയിൽ വേണ്ടവരൊക്കെ നമ്മൾ ഇവിടെ ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ റീറ്റെയിലുകാരും ഇപ്പോൾ ഓൾറെഡി അതൊക്കെ നോക്കി ഇങ്ങോട്ട് എത്തുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല.
0: നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കിട്ടുന്നുണ്ടോ?
1: സാമ്പത്തികമായിട്ട് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലാഭം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 10,000 പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 10-3,000 പ്ലാന്റ് നമ്മുടെ കയ്യിൽ വിടും. ആ ലാഭം നമ്മുടെ ശരിക്കും അവിടെ ഇരിക്കുകയാണ്. അത് പിന്നെ അത് പിന്നെ വിട്ടു പോയിട്ട് വേണം. ചില സമയത്ത് ചില എക്സിബിഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ മൊത്തം കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വിൽക്കുക ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അതിലാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരിക. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മാർജിനുകൾ എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ച് അടുത്ത ലോഡിലേക്ക് ഇങ്ങനെ കയറി കയറി കയറി ഇങ്ങനെ പോവാണ്. സ്റ്റോക്ക് നോക്കണമെങ്കിൽ 10,000-60,000 പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. എല്ലാ വെറൈറ്റീസും കൂടി നോക്കണമെങ്കിൽ
0: എന്തായാലും പൊതുവേ നമുക്കിത് ലാഭകരം തന്നെയാണല്ലേ?
1: ലാഭകരമാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ചിലർ നന്നായി നോക്കണ വീട്ടമ്മമാരുണ്ട്. ഒരു പ്ലാന്റ് കിട്ടിയാൽ അതിനെ തന്നെ നല്ലതാണെന്ന്. ചിലർ 10 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 9 എണ്ണം നോക്കണവരുണ്ട്, 1 എണ്ണം പോയി. അപ്പോൾ ആ ഒരു ഇത് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിലർ നന്നായി എല്ലാ പ്ലാന്റ്സും നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും.
0: കൃഷിഭവന്റെ എന്തൊക്കെ സഹായങ്ങളാണ്, അവരുടെ ഒരു മേൽനോട്ടം നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കൃഷിക്കുണ്ടോ?
1: കൃഷിഭവനിൽ നിന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, പ്ലാന്റ്സിനായാലും എന്തിനായാലും എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർ വന്നിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട്.
0: ഈ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
1: ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് മേടിക്കുക. പക്ഷെ പ്ലാന്റ്സ് മേടിച്ചത് നോക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം, അല്ലാണ്ട് പൈസ മാത്രം ചിന്തിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ഓർക്കിഡ്സ് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുന്നത് ഫ്ലവർ ചെയ്ത് കിട്ടണമെങ്കിൽ. നമുക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അത് നന്നായി വളർത്തി നല്ല ക്ഷമയോടുകൂടി വളർത്തി ചെയ്യുന്നവർക്കും ലാഭം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ലാഭമുണ്ട്. നമ്മളങ്ങനെ വളർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ റേറ്റും വ്യത്യാസം വരും. നമുക്ക് നമ്മുടെ റേറ്റ് ഇടാം, കാരണം നമ്മൾ നമ്മളെ സ്വയം വളർത്തി കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വരുന്ന റേറ്റ് അല്ല ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ്. ഞങ്ങൾ ചട്ടിയിലൊരു സാധനം പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഇത് തന്നെയാണ്. അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല പേര് എടുക്കണം. എന്നുവെച്ചാൽ ചിലവരിത് കൊണ്ടുപോയി അപ്പം തന്നെ 2-3 ആക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ. കാരണം എത്ര വലിയ പ്ലാന്റ് വന്നാലും ഞങ്ങൾ 2 ആക്കാറില്ല. ഞങ്ങളത് വലിയ പോട്ടിലേക്ക് വയ്ക്കുക ചെയ്യുക. പക്ഷെ ഇത് 3-2-3 ആക്കി കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ പകുതി പോവും. പിന്നെ പകുതി പിടിച്ച് കിട്ടിയാൽ തന്നെ അത് പിടിച്ച് വരണമെങ്കിൽ തന്നെ 2-3 കൊല്ലം പിടിക്കും ശരിക്കും വേര് പിടിച്ചൊരു ഫ്ലവറായി വരണമെങ്കിൽ. അതിനേക്കാളും നല്ലത് ആ വലിയ പ്ലാന്റ് തന്നെ നമ്മൾ നല്ലൊരു ചട്ടിയിലേക്ക് വെച്ച് വളർത്തുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് നമുക്ക് കാണിക്കും ശരിക്കും.
0: താങ്കളുടെ ഈ സ്ഥാപനത്തിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയത്?
1: നമുക്ക് പോളി ഹൗസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് എടുക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് അവരുടെ വക നമുക്ക് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. എപ്പോഴും പോളി ഹൗസ് നമുക്ക് 2 പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഫാമും കൂടി ഉണ്ട്, അവിടേക്ക് നമുക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അവരുടെ പോളി ഹൗസിന് തന്നെ.
0: താങ്കളുടെ ഈ കൃഷി വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാറ്റുവേലയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.
1: താങ്ക് യു.

തൃശൂരിലെ ശ്രീമതി ഫ്ലോറി സേവ്യറിനെ പോലെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്നാൽ മികച്ച വിജയവും വരുമാനവും നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രായഭേദമന്യേ ഈ രംഗത്തേക്ക് ആർക്കും കടന്നുവരാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ജന നന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: All constituents of the alliance, besides the top leadership of the BJP, including Prime Minister Modi, are attending the meeting. The NDA meeting is also being attended by chief ministers and deputy chief ministers of all 22 NDA governed states and union territories, besides the leaders of all alliance constituents. The meeting will focus on reviewing various national development programs, infrastructure programs, and the Modi government's vision to transform the nation into a developed country by 2047. The Union Cabinet today passed a resolution applauding Prime Minister Narendra Modi on becoming the longest-serving elected Prime Minister for consecutive terms. Briefing media in New Delhi after the Cabinet meeting, Information and Broadcasting Minister Ashwini Vaishnav said the resolution discusses this historic milestone of the Prime Minister's continuous service to the nation as an elected Prime Minister and outlines several commitments and resolutions.
1: Prime Minister considers the youth of India as the country's greatest asset. Therefore, he has introduced several programs with strong emphasis on skill development, Startup India, innovation, digital economy, sports, entrepreneurship and fitness. As a result, India has emerged as a major sporting nation, one of the world's three largest startup ecosystems, and has demonstrated remarkable scientific capabilities through missions such as Chandrayaan.
0: Mr. Vaishnav said the Cabinet today approved extension of Ahmedabad Metro Phase 2A with an outlay of 2,169 crore rupees. He said it comprises a 6-kilometer long metro corridor with 5 stations. The minister said upon operationalization of Phase 2A, the Ahmedabad Gandhinagar will have over 77 kilometers of active metro rail network. He said the Cabinet also approved Central Government Office Complex and Central Government Residential Complex in Amravati in Andhra Pradesh. The Defence Ministry today signed a contract worth 449 crore rupees for the procurement of 20 Enhanced Capability Global Navigation Satellite System GNSS jammers for the Indian Navy with a minimum indigenous content of 75%. The contract under the Buy Indian Indigenously Designed, Developed and Manufactured category was signed in the presence of Defence Secretary Rajesh Kumar Singh in New Delhi. The government has approved 22 new applicants under the third round of the Production-Linked Incentive PLI scheme for textiles. The Ministry of Textiles said a total of 96 companies have been selected under round 3 of the scheme with a committed investment of more than 12,822 crore rupees and a projected turnover exceeding 58,000 crore rupees. The government has approved extension in validity of the credit guarantee scheme for microfinance institutions 2.0 up to the 31st of August this year or till guarantees for an amount of 20,000 crore rupees are issued. The Ministry of Finance said that as on date, loans totaling to 770 crore rupees have been sanctioned under the scheme. The scheme aims to provide credit guarantee support through National Credit Guarantee Trustee Company Limited to strengthen lending to microfinance institutions and facilitate increased credit flow of up to 20,000 crore rupees to non-banking financial company microfinance institutions. The chief of the Balochistan Liberation Front, Dr. Allah Nazar Baloch, has criticized Pakistan's policies in Pakistan-occupied Jammu and Kashmir, saying that growing public resistance in the region reflects demands for fundamental rights, self-determination and political freedom. According to media reports, Dr. Baloch alleged that Pakistan has increasingly relied on repression to suppress dissent but has failed to curb demands for political and economic rights. Meanwhile, reports indicate that more than 30 people have been killed and around 200 injured in clashes between protesters and security forces in Pakistan-occupied Jammu and Kashmir. And with that, we end this news bulletin.
2: Akashavani ippol samayam 6 mani kazhinju 9 minutum 55 secondum.
3: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുനീഷ് വിതുര. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കണമെന്ന് MLA പറഞ്ഞു. താലൂക്ക് തല ദുരന്ത നിവാരണ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് സജ്ജരായിരിക്കണമെന്ന് എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ഓഫീസിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അടഞ്ഞുകിടക്കുന്ന ഓടകളും കലിങ്കുകളും വൃത്തിയാക്കി വെള്ളമൊഴുക്ക് ഉറപ്പുവരുത്താനും പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്നതിന് അനുമതി നൽകാൻ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനും നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവ ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണം എന്നും യോഗം നിർദ്ദേശിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന പൂർത്തീകരിച്ചു. MC റോഡിൽ കാരിത്താസ് ജംഗ്ഷൻ, സംക്രാന്തി, കുമാരനല്ലൂർ, ചൂട്ടുവേലി, SH മൗണ്ട്, നാഗമ്പടം, തിരുവാതുക്കൽ, ഈരയിൽ കടവ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ചിങ്ങവനം മുതൽ പുളിമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും കഞ്ഞിക്കുഴിയിലും June 4 പരിശോധനയുണ്ടായിരുന്നു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ June 1 ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘത്തെ ഗതാഗതക്കുരുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി ഏർപ്പെടുത്താവുന്ന പുനഃക്രമീകരണങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനായി നിയോഗിച്ചത്. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം പാമ്പാടി എക്സൈസ് ഓഫീസിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ലഹരിയുടെയും പുകയില ഉപയോഗത്തിന്റെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചാണ്ടിയുമ്മൻ MLA മിനി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 130 പേർ പങ്കെടുത്ത മിനി മാരത്തണിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CJ ഐസക്, വിമുക്തി AEC MK പ്രസാദ്, കോട്ടയം CI KR കൃഷ്ണകുമാർ, വിമുക്തി കോർഡിനേറ്റർ KS അനീഷ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റി ഏറ്റുമാനൂർ റീജിയൻ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ആയൂർ ജാക്ക് പ്ലാവിൻ ദൈ ഡയറക്ടർക്ക് നൽകി പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് ത്രേസിയമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു. 250 ആയൂർ ജാക്ക് പ്ലാവിൻ ദൈകൾ വിതരണം ചെയ്തു. യൂണിറ്റ് ഓഫീസർമാർ, ആർജ് ഹെഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 150 കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സ്വയം തൊഴിൽ സംരംഭകത്വ സാധ്യതകൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം സ്വയം തൊഴിൽ സംരംഭകത്വ പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും വരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുവാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാർ മാത്യു മൂലക്കാട്ട് പൊന്നാടയും പൂച്ചെണ്ടും നൽകി ആദരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ ഉള്ളൂരിൻ്റെ ഭൂതക്കണ്ണാടി എന്ന കവിത പി. സുശീല ദേവി ചൊല്ലുന്നു.

0: ഉള്ളൂരിൻ്റെ ഭൂതക്കണ്ണാടി എന്ന കവിത പി സുശീലാദേവി ചൊല്ലിയതാണ് കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ആദൌ മുഖ്യ വാർത്താഹ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ പ്രധാനമന്ത്രിണം നരേന്ദ്രമോദിനം ദീർഘകാലം യാവത് നിർവാചിത പ്രധാനമന്ത്രിത്വേന പ്രശംസയൻ നൈകെ പ്രസ്താവാഹ സ്വീകൃതാഹ. വസ്ത്രാണാം കൃതെ PLI യോജനായാഹ തൃതീയ പ്രക്രമസ്യാന്തരഗതം 96 സമവായ വിശേഷാഹ സർവകാരേണ അനുമോദിതാഹ. പ്രായഃ 13,000 കോടി രൂപ്യകാണാം നിവേശ പ്രതിബദ്ധഃ. രക്ഷാമന്ത്രാലയേന നൌസേനായാഹ കൃതെ 50 ഉന്നത ജാമർ ഇത്യതേഷാം ക്രയണാർത്ഥം പ്രായഃ 500 കോടി രൂപ്യകാണാം അനുബന്ധഃ സ്വീകൃതഃ. അഫ്ഗാനിസ്ഥാനദേശെ പാകിസ്ഥാനസ്യ വായു ആക്രമണേന 11 ബാലകൈഃ സഹ ന്യൂനാതിന്യൂനം 13 ജനാഃ മൃതാഃ. അപി ച ഓസ്ട്രേലിയ ഓപ്പൺ ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ PV സിന്ധു

0: നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും MLA ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട്

0: കുറെ കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആറുപേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്തും അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്ര ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമ പ്രവർത്തകൻ. അവതരണം സുവർണ. ജീവൻ നിലനിർത്തുന്ന എല്ലാ ജലവ്യവസ്ഥകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വർഷത്തെ ലോക സമുദ്രദിനം ജൂൺ 8 സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. സമുദ്രങ്ങളുടെ മഹത്വത്തെയും അവ നൽകുന്ന സാമ്പത്തിക, പാരിസ്ഥിതിക സേവനങ്ങളെയും ആദരിക്കുന്ന വാർഷിക ആഘോഷമാണ് ലോക സമുദ്രദിനം. സമുദ്രങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയുടെയും ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായി ആഘോഷിക്കുകയാണ്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന

സമ്മേളനത്തിൽ പങ്കെടുത്ത കനേഡിയൻ പ്രതിനിധി സംഘമാണ് സമുദ്രങ്ങളെ ആദരിക്കുന്നതിനായി ഒരു ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 1998 യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷൻ ഔദ്യോഗിക അന്താരാഷ്ട്ര ആഘോഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ പരിസ്ഥിതി സംഘടനകൾ, അംഗരാജ്യങ്ങൾ, ഗവേഷകർ എന്നിവരുടെ നിരന്തരമായ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷം 2008 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ലോക സമുദ്രദിനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമുദ്രങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയും നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടിയുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ ലോക സമുദ്ര ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകിയത്. വിശാലമായ സമുദ്രങ്ങളിലെ മാത്രമല്ല എല്ലാ ജലവ്യവസ്ഥകളുടെയും സ്ഥിര ആരോഗ്യത്തിനുള്ള ആഹ്വാനം കൂടിയാണ് ഇത്തവണത്തെ ലോക സമുദ്രദിന പ്രമേയം. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമുദ്ര സാന്നിധ്യം. കാലാവസ്ഥാ നിയന്ത്രണം, ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യൽ, മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയവ സമുദ്രങ്ങളുടെ സംഭാവനയാണ്. ഭൂമിക്കാവശ്യമായ ഓക്സിജന്റെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രമാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഏകദേശം 30% സമുദ്രങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്. ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഭൂമിയിലെ 70% ഭക്ഷണം, മരുന്ന്, മറ്റു ജീവിതോപാധികൾ എന്നിവയുടെ സ്രോതസ്സും കടൽ തന്നെയാണ്. ആഗോള വ്യാപാര നീക്കത്തിന്റെ 90% കടൽ വഴിയാണ്. വിനോദസഞ്ചാര മേഖലയുടെ നട്ടെല്ലും വരുമാനത്തിന്റെ സിംഹഭാഗവും കടലും കടലോരവും കേന്ദ്രീകരിച്ചുള്ളതാണ്. സമുദ്രം സമ്പദ്വ്യവസ്ഥയുടെ താക്കോലാണെന്നത് അതിശയകരമല്ല. 2030 സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിൽ ഏകദേശം 40 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളുടെ സംഭാവനയാണ്. കടൽ മാത്രമല്ല, നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടുന്നതാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. കരയിലെ ജലവിനിയോഗം എങ്ങനെ എന്നതിൽ തുടങ്ങുകയാണ് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രഥമഘട്ടം. ലോക ജനസംഖ്യയുടെ 40% കടൽ തീരങ്ങളുടെ 100 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നദിയും കായലും കടലും സംരക്ഷിക്കപ്പെടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയവും പൊതുജന പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കുന്ന ജല മാനേജ്മെന്റ് ശ്രമങ്ങൾ സമുദ്രങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തും. ജീവനുള്ളതും ഇല്ലാത്തതുമായ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം സമുദ്രം വ്യാപാര ഇടനാഴിയായി മാറിയത്, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുസമ്പത്ത്, പുതിയ അവസരങ്ങൾ എന്നിവയുടെ പേരിലാണ് സമുദ്രത്തെ വെട്ടിപ്പിടിക്കാനും കൈപ്പിടിയിലൊതുക്കാനുമുള്ള നീക്കം ശക്തമായത്. വിവിധ രാജ്യങ്ങൾക്കിടയിലുണ്ടായ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടിക്ക് രൂപം നൽകി. സമുദ്ര അതിർത്തി നിർണയം, സമുദ്രമേഖലകളുടെ അവകാശങ്ങളും കടമകളും, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്ര ഗവേഷണം, സമുദ്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, തർക്ക പരിഹാരം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1982 ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടി അംഗീകരിച്ചു. പിന്നീട് പലപ്പോഴായി സമുദ്ര സംരക്ഷണം, കടൽ ഗതാഗതം, കടൽക്കൊള്ള തടയൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടനവധി നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും സമുദ്ര പരിപാലനം പ്രഥമ പരിഗണനാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തു. അംഗരാജ്യങ്ങൾക്കിടയിൽ 2 പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം 2026 സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല മുന്നേറ്റങ്ങളിലൊന്നാണ്. സമുദ്ര വിഭവങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ നിയമങ്ങൾ വഴി സമുദ്ര ജൈവ വൈവിധ്യം വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുക എന്നതാണ് പുതിയ കരാറിന്റെ ലക്ഷ്യം. സമുദ്രശാസ്ത്രം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരവും കൂടുതൽ സുസ്ഥിരവുമായ ഒരു സമുദ്രത്തെ പരിപാലിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 2021 മുതൽ 2030 വരെ സമുദ്രശാസ്ത്ര ദശാബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദ്രശാസ്ത്രത്തിലെ പുരോഗതി പങ്കിടുന്നതിനും വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഭാവി സമുദ്ര പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി ആഗോള നേതാക്കളും വിദഗ്ധരും ഒത്തുചേരുന്ന സമുദ്ര ദശക സമ്മേളനം അടുത്ത വർഷം ചേരാനിരിക്കുകയാണ്. മലിനീകരണം കുറയ്ക്കുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ജലസംവിധാനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നത്. കടലും നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടെ വിശാലമായ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര ജല മാനേജ്മെന്റ് രീതികളും പദ്ധതികളും ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണം

മലിനീകരണം, അമിതമായ ചരക്ക് ഗതാഗതം, സമുദ്രോപരിതല താപവ്യതിയാനം, കയ്യേറ്റം എന്നിവ ലോകത്തിലെ എല്ലാ സമുദ്രമേഖലകളും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. നിലവിൽ മത്സ്യസമ്പത്തിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. മലിനീകരണമാണ് സമുദ്രമേഖല നേരിടുന്ന മറ്റൊരു കൊടിയ വിപത്ത്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. നിരന്തരമായി ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ കാരണം മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇതര ഖരദ്രവ മാലിന്യങ്ങൾ ഇതിന് പുറമെയാണ്. മലിനീകരണം കാരണം 90% വലിയ മത്സ്യങ്ങളുടെയും വംശനാശം സംഭവിച്ചു. ഇതോടൊപ്പം 50% പവിഴപ്പുറ്റുകളും ഇല്ലാതായി. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയും ഇതുകാരണം സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അപകടകരമാം വിധം വർദ്ധിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് ലയിക്കുന്നത് വഴി കടലിന്റെ അമ്ലത ഉയരുന്നു. ഇത് സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക്, അന്റാർട്ടിക്, ഹിമാലയൻ മേഖലകളിലെ മഞ്ഞുരുകൾ സമുദ്രജലവിധാനത്തെ ഉയർത്തുകയാണ്. അടുത്ത നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തോടെ സമുദ്രജലവിധാനം 1 മീറ്റർ വരെ ഉയരുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ സമുദ്രമേഖല ഒരേ സമയം രാജ്യത്തിന്റെ വിഭവ, പ്രതിരോധ, സാമൂഹ്യ മേഖലയുടെ കരുത്തായി നിലകൊള്ളുമ്പോൾ തന്നെ പാരിസ്ഥിതിക, സുരക്ഷാ, നിയമവിരുദ്ധ ഭീഷണികൾക്കും കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതാപനം കാരണം സമീപകാലത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത് വഴി തീരമേഖലയുടെ ശോഷണത്തിനും വെള്ളപ്പൊക്കത്തിനും കടലേറ്റത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം കൊടും ചൂടും ചുഴലിക്കാറ്റുകളും പതിവായി മാറുകയാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നത് കാരണം തീരമേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏകദേശം 500 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള കേരളവും നിരവധി സമുദ്ര സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കടൽക്ഷോഭവും തിരമാലകളുടെ ശക്തിയും കാരണം തീരപ്രദേശങ്ങൾ ക്രമേണ നഷ്ടപ്പെടുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറബിക്കടലിൽ വർദ്ധിച്ചു വരുന്ന ചുഴലിക്കാറ്റുകൾ കടൽക്ഷോഭം രൂക്ഷമാക്കുന്നു. ഇതാവട്ടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ദുരിതപൂർണമാക്കുകയും അവരുടെ ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെടാനും ഇടയാക്കുന്നു. തീരമേഖലയിലെ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, മണൽത്തിട്ടകൾ, കായലുകൾ, അഴിമുഖങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിലുള്ള അപജയം നേരിടുകയാണ്. കടൽ മലിനമാകുന്നതോടെ സമുദ്രജീവികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇത് ആ ജീവജാലങ്ങളെ മാത്രമല്ല അവയെ ആശ്രയിച്ച് കഴിയുന്ന അനേക ലക്ഷം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെയും തകർക്കും. കടൽ നിരന്തരം മലിനമാക്കപ്പെടുന്നതോടെ കടൽ സൗന്ദര്യം ആസ്വദിക്കാൻ തീരമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് കുറയും. ഇത് തീരമേഖലയുടെ സാമൂഹ്യ ജീവിതത്തെയും ടൂറിസം വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. കടൽ തങ്ങളുടെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയുടെ കൂടി അവകാശമാണെന്ന ബോധത്തോടെ പെരുമാറാനുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യവും മനുഷ്യന് അനുഗ്രഹവുമായ പ്രകൃതിയാണ് സമുദ്രമെന്ന് കരുതി അതിന്മേലുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം കർശനമായി വിലക്കിയെങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ഭീഷണിയില്ലാത്ത സുസ്ഥിര വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും ആഗോള താപനവും ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനവും അതിരൂക്ഷമായ മലിനീകരണവും മഹാസാഗരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ അപകടത്തിലാക്കുന്നത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ടുള്ള സമീപനവും പരിഗണനയും പരിഹാര മാർഗങ്ങളുമാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അതിനുള്ള പ്രചോദനമായി സമുദ്രദിന ചിന്തകൾ മാറട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി എപ്പോൾ കേൾക്കാം?
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നന്നായി ചിന്തിച്ചു മാത്രം പറഞ്ഞ വാക്കുകളും നന്നായി ആലോചിച്ചെടുത്ത തീരുമാനങ്ങളും സമയത്തിന്റെ പരീക്ഷ കടന്നാലും നമ്മെ വേദനിപ്പിക്കില്ല. ആവേശത്തിലെടുത്ത ചുവടുകൾ ക്ഷണിക സന്തോഷം തരാം, പക്ഷേ വിവേകപൂർവം സ്വീകരിച്ച വഴികളാണ് ദീർഘകാല ആശ്വാസം തരുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക്.

0: സർക്കാരിന്റെ കാർഷിക പദ്ധതികളെ കുറിച്ചുള്ള അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് PGPR മിശ്രിതം 1? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. 12 വർഷം പൂർത്തിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനകം ധാരാളം കാർഷിക സൗഹൃദ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. ഫസൽ ബീമാ യോജന, PM സമ്മാൻ നിധി, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് തുടങ്ങിയ പദ്ധതികളിലൂടെ ധാരാളം കർഷകർക്ക് സേവനങ്ങളും സഹായങ്ങളും നൽകിക്കഴിഞ്ഞു. നിരവധി കർഷകർ ഇപ്പോഴും ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ അനിൽ തോട്ടങ്കര ഇതുപോലുള്ള സേവനങ്ങൾ ലഭിച്ച ഒരു കർഷകനാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നും ഇത്തരം പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. ഷിബു ജോർജ് ആണ് ശ്രീ അനിൽ തോട്ടങ്കരയുമായി സംസാരിക്കുന്നത്.
1: അനിൽകുമാർ ജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: താങ്കളുടെ കാഴ്ചപ്പാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികളുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കർഷകർക്ക് ലാഭകരമാവുന്നത്? താങ്കളൊരു കർഷകനുമാണ്, കർഷക വേദി എന്ന് പറഞ്ഞൊരു നിങ്ങളുടെ ഒരു സ്ഥാപനമാണ്, അതിന്റെ ചെയർമാനും കൂടെ ആണ്.
2: ഈ 12 വർഷങ്ങള് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന 12 വർഷങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പദ്ധതികൾ, പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസൽ ബീമാ യോജനയാണ്. ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നോട്ടിഫൈ ചെയ്ത് പറയാനുള്ളത് ഫസൽ ബീമാ യോജനയാണ്. അത് വന്നതിന് ശേഷം കർഷകന് നഷ്ടമുണ്ടായാൽ, കൃഷി നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്നൊരു ആത്മവിശ്വാസം വന്ന ഒരു 12 വർഷമാണ് കഴിഞ്ഞു പോയത്.
1: അപ്പൊ അത് ഫസൽ ബീമാ യോജന എന്തായാലും കർഷകന്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു ഇടപെടലായിരുന്നു.
2: അതെ അതെ, കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ സാധാരണയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, അതിപ്പോൾ നെൽകൃഷിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷിയുടെ കാലാവധി പറഞ്ഞിരിക്കുന്നത് 120 ദിവസങ്ങളാണ്. ഈ 120 ദിവസങ്ങളിൽ നമ്മൾ 45 ദിവസം പൂർത്തിയായ നെൽച്ചെടിയെ മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത്, 120 ദിവസത്തിനുള്ളിൽ വരുന്ന നാശനഷ്ടങ്ങൾക്ക് മാത്രമേ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫസൽ ബീമാ യോജനയിൽ അങ്ങനെയല്ല. നമ്മൾ വിത്ത് തയ്യാറാക്കുന്ന സമയം മുതൽ വിളവെടുത്തതിനും അതിൻ്റെ സ്റ്റോറേജിലുണ്ടാകുന്ന നഷ്ടത്തിന് വരെ അർഹമായ ഗണ്യമായ രീതിയിൽ നഷ്ടപരിഹാരം, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 3x കർഷകൻ ഏതാണ്ട് ഉൽപ്പാദന ചെലവിൻ്റെ അത്രയും തന്നെ നഷ്ടം പരിഹാരം ലഭിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ കർഷകരുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അത് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ്. പിന്നെ കർഷകനെ സ്വന്തം കാലിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും ഓർഗനൈസേഷനുകളും. അത് കർഷകരെ പ്രാദേശികമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുവാനും, അതോടൊപ്പം തന്നെ പുതിയ കാർഷിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ FPO മുഖേന ഇൻ്റർസ്റ്റേറ്റായിട്ട് ട്രേഡ് നടത്തുവാനും, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, വില കൂടിയ സംസ്ഥാനങ്ങളിൽ കൊണ്ട് വിറ്റഴിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കർഷകനുണ്ടാകുന്നുണ്ട്.
1: ഒരു 10,000 FPO ടാർഗറ്റ്.
2: അത് നമ്മുടെ കേരളത്തിലും കുറച്ചധികം FPO ഞാൻ അതിലെ ഒരു FPO ഡയറക്ടർ കൂടിയാണ്. നമ്മളുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ കർഷക സംഘടനകൾ, അതായത് ഈ കർഷക കൂട്ടായ്മകൾ തന്നെ സ്റ്റാളുകളെടുത്ത് പ്രാദേശിക വിപണി കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകനെ കൂടുതൽ ലാഭകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ താങ്കളുടെ FPO ഏത് മേഖലയിലാണ്?
2: നമ്മൾ ഫോർഡർ FPO ആണെങ്കിലും പ്രധാനമായിട്ടും കുട്ടനാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടനാട്ടിലെ നെല്ല് സംഭരിക്കുകയും അത് വളരെ നാച്ചുറലായ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നെല്ല് അരിയാക്കി തവിടോട് കൂടിയുള്ള അരിയുടെ വെറൈറ്റികൾ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക ശുദ്ധമായ രീതിയിൽ, മറ്റ് പോളിഷിങ് അതുപോലെയുള്ള പ്രൊഫഷണൽ ഈ മില്ലുകളൊന്നും ചെയ്യുന്ന അജിമ്മികളൊന്നും തന്നെ ചെയ്യാതെ ശുദ്ധമായ നെല്ലരി അല്ലെങ്കിൽ കുട്ടനാടൻ അരി കഴിക്കുവാൻ കേരളീയർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഗുണഭോക്താവിന് കഴിയണം, അതിനുള്ള സാധ്യതകൾ നമ്മൾ തേടുകയാണ്. അത് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, അതൊരു നല്ലൊരു സപ്പോർട്ട്.
2: MSP വന്നതിനും അതുപോലെ തന്നെ ഓരോ കാലഘട്ടം അനുസരിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് DA കൂട്ടുന്നത് പോലെ തന്നെ അതിനാണ് ആനുപാതികമായിട്ട് തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് അത് കാലാനുഗതമായിട്ട് വർദ്ധിപ്പിക്കുവാനും കൂടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് എത്രത്തോളം നടപ്പാകുന്നുണ്ട്, കേരളത്തിൻ്റെ ഒരു ഉൽപ്പാദന ചെലവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് മൂന്നിരട്ടിയോളം കൂടുതലുള്ളതുകൊണ്ട് കേരളത്തിലെ കർഷകന് അത് വലിയ പ്രയോജനമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. പണ്ട് പ്രൈവറ്റ് പാർട്ടിക്കൊക്കെ നമുക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് കൊടുത്തതിന് ശേഷം കടം കിട്ടില്ലായിരുന്നു എന്നൊരു അവസ്ഥ, വില തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്ന അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു ആത്മവിശ്വാസം, ഉൽപ്പന്നത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ താങ്ങുവിലെങ്കിലും ലഭിക്കുമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ 12 വർഷം കൊണ്ട് കർഷകർക്ക് വന്നു.
1: എം എസ് പിക്ക് താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് മാറ്റവും കൂടെ വരുത്തിയാൽ.
2: അത് എനിക്ക് തോന്നുന്നത് കാർഷിക പദ്ധതികൾ വിവിധങ്ങളായിട്ടുള്ള കർഷകൻ്റെ നില തന്നെ മാറ്റുന്ന രീതിയിൽ, കർഷകൻ്റെ ഒരു ജീവിത നിലവാരത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഒരു പമ്പിങ് ചെയ്യുവാനോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് കർഷകരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം, അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പരാജയമാണ് എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു.
1: പിന്നെ പി എം സമ്മാൻ നിധി, അതും നല്ലൊരു എക്കണോമിക് സപ്പോർട്ട് ഒരു കർഷകന് കൊടുക്കാൻ വേണ്ടി.
2: അത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയുടെ വരുമാനം എന്ന് പറയുന്നത് അവൻ്റെ വിളവെടുത്ത് ഉൽപ്പന്നം വിറ്റതിന് ശേഷം മാത്രമാണ്. ആ സമയത്ത് സാധാരണ ഒരു പനിയുണ്ടായാൽ നെൽകൃഷകനാണെങ്കിലും മറ്റേതൊരു കർഷകനാണെങ്കിലും അവൻ്റെ വിത്ത് വിതച്ച് അതിൻ്റെ വിള പരിപാലന സമയം അങ്ങോട്ട് പണം ചിലവാക്കേണ്ടതാണ്. സ്വർണം പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്ത് ചെയ്യുമ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾ, അവൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങണം, അല്ലെങ്കിൽ നാട്ടുംപുറത്തുകാരനായ ഒരു കൃഷിക്കാരന് അവൻ്റെ നാട്ടുംപുറത്തുള്ള ചായക്കടയിൽ പോയി ദിവസവും ഒരു ചായ കാലിച്ചായ കുടിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പോക്കറ്റ് മണി, അങ്ങനെ കർഷകനെ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ അവൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു സഹായം തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ.
1: പേര് സൂചിപ്പിക്കുന്ന മാതിരി സമ്മാൻ നിധിയാണ്, മൂന്ന് ഘട്ടമായിട്ട്
2: കിട്ടുന്നുണ്ട്. 6000 രൂപയാണ് അത്. കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് പ്രതീക്ഷയുണ്ട്, അത് തുക കൂട്ടും, അതിൻ്റെ ഗഡുക്കളുടെ എണ്ണം കൂട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്.
1: പിന്നെ നിങ്ങളുടെ കുട്ടനാടൻ പ്രദേശത്ത് നിന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നെൽകൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നെല്ല് വിൽക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. പിന്നെ ഈ നാം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ത്രൂ ഔട്ട് പാൻ ഇന്ത്യ മാർക്കറ്റിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലല്ലേ?
2: അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ അത് ശക്തമായിട്ട് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തി കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നില്ല, നെൽകൃഷി മാത്രമല്ല നാളികേരത്തിൻ്റെ ആണെങ്കിലും മറ്റ് പഴവർഗ്ഗങ്ങളുടെ ആണെങ്കിലും യഥാർത്ഥ വില കർഷകന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കർഷകന് ലാഭകരമായ രീതിയിൽ, കർഷകന് കൂടുതൽ വില കിട്ടത്തക്ക രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കിട്ടാൻ, അത് സ്വയം കർഷകനെ തന്നെ പ്രാപ്തരാക്കുക. കുട്ടനാട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്പിഒകൾ നേരിടുന്നത്, നമ്മളിപ്പം അതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ കുട്ടനാട്ടിൽ ഈ നെല്ല് സംഭരിക്കുന്നതിനും കാലാവസ്ഥാനുയോജിതമായിട്ട് നെല്ലിൻ്റെ ഈർപ്പം കുറച്ചുകൊണ്ട് അത് ദീർഘനാൾ സ്റ്റോർ ചെയ്ത് വെക്കത്തക്ക രീതിയിലേക്കൊരു സംവിധാനങ്ങൾ വേണം. അപ്പോൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി ഇങ്ങനെയുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നതിന് കർഷകർക്ക് വേണ്ടിയിട്ട് ലോണും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇതുമായിട്ട് സഹകരിക്കാതെയോ അല്ലെങ്കിൽ കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ഇത് പ്രയോജനകരമല്ലാത്ത രീതിയിലേക്ക് ഈ പദ്ധതികൾ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, അതുകൂടി പരിഗണിക്കണം.
1: അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നല്ലൊരു സ്കീം തന്നെയാണ്. നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ പലിശയ്ക്ക് കിട്ടാറുണ്ട്, സബ്സിഡിയും കൂടെ ഉണ്ട്. താങ്കൾക്ക് ഒരു എഫ് പി ഒ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഈ ഫണ്ടിനൊക്കെ?
2: നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ റൈസ് മില്ല് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ഇത് 2 കോടി രൂപ വരെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ കർഷക സംഘടനകൾക്ക് അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ ആ കർഷക ഗ്രൂപ്പ് എങ്ങനെ പ്രവർത്തിക്കണം, അതിന് വേണ്ടൊരു സപ്പോർട്ട് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേണം. കർഷകരെ അതിനൊരു പ്രാപ്തരാക്കണം, അതിനൊരു ആത്മവിശ്വാസം. ഇപ്പോൾ 2 കോടി രൂപയൊക്കെ ഒരു ലോൺ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കർഷക ഗ്രൂപ്പിന്, കേരളത്തിലെ ഒരു നിർവചനം കർഷകരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം കർഷകൻ എന്ന് പറയുന്ന 5 ഏക്കർ കൂടുതൽ നിലം പാടില്ല, അല്ലെങ്കിൽ കൃഷിഭൂമി പാടില്ല. അങ്ങനെയുള്ള ഒരു മൈക്രോ ലെവൽ കർഷകന് 2 കോടി രൂപയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പം പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോഴേ അവിടെയാണ് ഈ എഫ് പി ഒകളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഫ് പി ഒകൾ ഇങ്ങനെയുള്ള ചെറിയ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കതിനുള്ള ആത്മവിശ്വാസവും ഒരു ബാക്ക് സപ്പോർട്ടും നൽകുന്ന തുടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം അധികമായിട്ട് തന്നെ നാച്ചുറൽ ഫാമിംഗ്, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
2: അതെ, നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മളതിലേക്ക് തിരിഞ്ഞ് പോകണം. അതിപ്പം കർഷകരുടെ മാത്രം വിഷയമല്ല, ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പിന് ഇപ്പോഴത്തെ കൃഷി രീതികൾ മാറ്റേണ്ടതും അതിനെക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ കർഷകരെ അത് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികൾ നടപ്പാക്കിയത് തന്നെ കൃഷി എന്ന് മാത്രമല്ല ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് കൂടി കണക്കാക്കിക്കൊണ്ടാണ്. ഇപ്പം ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ നെൽകൃഷി പോലെയുള്ള കൃഷികൾ നഷ്ടമാണെന്ന് കേരളത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷി നഷ്ടമാണെങ്കിൽ ഒരുപാട് ചെറുധാന്യങ്ങളും അതുപോലെയുള്ള നാച്ചുറൽ ഫാമിങ്ങിലും വേറെ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ അതിനുള്ള സാമ്പത്തിക

0: 50 ലക്ഷം രൂപ വരെയൊക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെൻറ് നൽകുമ്പോൾ കർഷകൻ തീർച്ചയായിട്ടും അങ്ങനെ മാറി ചിന്തിക്കാൻ പ്രാപ്തനാകുന്നുണ്ട്.
1: പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ മറ്റ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് ഡയറക്റ്റ് ഫാമേഴ്സിലോട്ട് എത്തണം. ഇതിനുവേണ്ടിയും നിരവധി സ്കീംസ് ഉണ്ട്, എത്തുന്നുണ്ട്.
0: കേന്ദ്ര സർക്കാർ എത്ര ഉദ്ദേശശുദ്ധിയോടുകൂടി ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കുന്നത്, അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അതിപ്പോൾ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു സംവിധാനം മാറണം. മാറിക്കൊണ്ട് ഒരു ഇതിനോടൊരു പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് കാർഷിക രംഗത്തിലേക്ക്, കൃഷി വിജ്ഞാന രംഗത്തിലേക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് കൃഷിയിൽ താല്പര്യമുള്ള കർഷകരുടെ മക്കളെയും മറ്റുള്ളവരെയും കണ്ടെത്തി കൃഷി ഉദ്യോഗസ്ഥരും കൃഷി ഓഫീസർമാരുമായിട്ടും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവരെ പരിശീലിപ്പിച്ച് നൂതന സംവിധാനങ്ങൾ നമ്മുടെ കൃഷി മേഖലയിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലും AI മേഖലയിലും ഉണ്ടായിരിക്കുന്ന ഒരു കുതിച്ചുചാട്ടം അത് കൃഷിക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന് വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോൺ ദീദി പോലെയുള്ള പദ്ധതികൾ, അത് നമ്മുടെ സാധാരണ സ്ത്രീകളെ പോലും ഡ്രോൺ ഉപയോഗിച്ച് കൃഷി ചെയ്യുവാൻ കൽപ്പുള്ളവരാക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ FPOയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ കൃഷി സിഞ്ചായി യോജന, നബാർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ, അത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈദ്യുതി ചിലവാക്കേണ്ടി വരുന്നത് കേരളത്തിൽ. അപ്പം നമ്മളുടെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി സോളാർ പോലെയുള്ള, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിയൽ പമ്പും ഊർജ്ജ സംരക്ഷണത്തിനുള്ള മാർഗ്ഗങ്ങൾ നടപ്പാക്കുന്നതിന് നബാർഡിൻ്റെ പദ്ധതികൾ ഒരുപാട് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പാടശേഖര സമിതികളുമായിട്ട് സഹകരിച്ച് കിട്ടുന്നുമുണ്ട്. കാർഷിക മേഖലയുടെ പ്രയോറിറ്റിയും അതിൻ്റെ പ്രകൃതിയുടെ അനുസരിച്ചുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പാടശേഖരങ്ങളൊക്കെ ഏത് വേണം, വെള്ളം കിട്ടാത്ത പാടശേഖരങ്ങളൊക്കെ ഏത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികളെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കേരളത്തിൽ നടപ്പാക്കാൻ ഒരു സംവിധാനം വേണം. അല്ലാതെ പാലക്കാട്ടെ കർഷകന് കൊടുക്കുന്ന അതേ ആനുകൂല്യം കുട്ടനാട്ടിലെ കർഷകന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനൊക്കെ പ്രാദേശികമായിട്ടുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാർഷിക മേഖലയുടെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള പദ്ധതികളിലെ വ്യതിയാനങ്ങൾ വരുത്തി നടപ്പിലാക്കുവാനുള്ള സംവിധാനങ്ങൾ വേണം. ധാരാളം എന്നെ പോലെയുള്ള വിമുക്ത ഭടന്മാർ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ള ഒരു ആവശ്യമാണ്. ഞങ്ങൾക്ക് കാർ എടുക്കാൻ CST വഴി ആനുകൂല്യമുണ്ട്, വിലയിളവ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാർഷിക യന്ത്രം എടുക്കാൻ ഒരു വിമുക്ത ഭടന്, ഒരു ട്രാക്ടർ എടുക്കാനോ ഒരു കൊയ്ത്തി യന്ത്രം എടുക്കാനോ വിമുക്ത ഭടന് പ്രത്യേക പരിഗണനകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ കാർ എടുക്കുന്ന, അല്ലെങ്കിൽ മറ്റ് മോട്ടോർ സൈക്കിൾ എടുക്കുന്ന, മറ്റ് വില കൂടിയ കൺസ്യൂമർ ഐറ്റംസ് എടുക്കുന്ന ഒരു ആനുകൂല്യത്തിലേക്ക് CST വഴിയുള്ള കൊയ്ത്തി യന്ത്രവും ട്രാക്ടറും ഒക്കെ കാർഷിക മേഖലയിൽ
1: പ്രവർത്തിക്കാൻ
0: തയ്യാറായിട്ടുള്ള വിമുക്തഭടന്മാർക്ക് ലഭ്യമാക്കണം.
1: അനിൽകുമാർജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സൗഹൃദ പദ്ധതികളെ കുറിച്ച് ശ്രീ അനിൽ തോട്ടങ്കരയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അനിൽ തോട്ടങ്കരയുടെ ഫോൺ നമ്പർ പറയാം. 7619953666 7

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: എരിക്ക് എരിക്കിന്റെ വിത്ത് വഴിയും കമ്പ് നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇവ കേരളത്തിലെ പറമ്പുകളിലും വഴിയരികിലും സാധാരണ കാണപ്പെടുന്നു. എരുക്കിന്റെ വേര്, വേരിന്മേലുള്ള തൊലി, കറ, ഇല, പൂവ് എന്നിവ പ്രധാനമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. ത്വക്ക് രോഗം, ഛർദി, രുചിയില്ലായ്മ തുടങ്ങിയ അസുഖങ്ങൾക്ക് എരിക്ക് ഉപയോഗിച്ചു വരുന്നു. കൂടാതെ പല അസുഖങ്ങൾക്കുമായി നിർമ്മിക്കുന്ന ആയുർവേദ ഔഷധങ്ങളിൽ എരുക്കിന്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നാണ് ചരക സംഹിതയിൽ എരുക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
2: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
4: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തു കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം 1 സെന്റ് (2.5 കിലോ) വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ 1 ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20

ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ള

0: വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ രണ്ടു വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് PGPR മിശ്രിതം 1? ഉത്തരം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയടങ്ങിയ ജൈവവളം ചേർന്ന ഒരു മിശ്രിതമാണ് PGPR മിശ്രിതം 1.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

കേരള സർക്കാർ സ്ഥാപനമായ അസാപ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 12-ാം തീയതി ആരംഭിക്കുന്ന ഇലക്ട്രിക് വാഹന സർവീസിംഗ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്ലസ് ടു, ITI, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് നാളെ അസാപ്പിൻ്റെ കുന്നന്താനം കിൻഫ്ര പാർക്കിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കാം. പ്രായപരിധി 18-നും 40-നും ഇടയിൽ. 6 മാസം ദൈർഘ്യമുള്ള പൂർണ്ണമായും ഓഫ്ലൈനായി നടത്തുന്ന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 9495999688.

0: ഡൽഹി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകുന്നതിനായി താൽക്കാലിക അടിസ്ഥാനത്തിൽ യോഗ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മുൻപരിചയമുള്ളവർക്കും അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരതാമസമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും മുൻഗണന ലഭിക്കും. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 20 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 6238-59-9660. നമ്പർ ഒരിക്കൽ കൂടി, 6238-59-9660. കേരള സർക്കാർ സ്ഥാപനമായ HRD കീഴിൽ കാലിക്കറ്റ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഴിക്കോട്, താമരശ്ശേരി, വട്ടക്കുളം, മുതുവല്ലൂർ, വടക്കഞ്ചേരി, അഗളി, ചേലക്കര, കൊടുങ്ങല്ലൂർ, വാഴക്കാട്, അയലൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് കോളേജുകൾ വഴി നേരിട്ട് അഡ്മിഷൻ നടത്താവുന്ന 50% സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ http://admission.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. പൊതുവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് 250 രൂപയും അധികമായി അപേക്ഷിക്കുന്ന ഓരോ കോളേജിനും 100 രൂപ എന്ന ക്രമത്തിലും അടയ്ക്കേണ്ടതാണ്. SC/ST വിഭാഗത്തിന് രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയും അധികമായി അപേക്ഷിക്കുന്ന ഓരോ കോളേജിനും 50 രൂപയും. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റൗട്ട്, ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഓൺലൈൻ പണമടച്ചതിനുള്ള തെളിവ് എന്നിവയോടൊപ്പം പ്രവേശന സമയത്ത് താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ട കോളേജിലെ പ്രിൻസിപ്പലിന് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ www.ihrd.ac.in. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2,169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
1: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
4: आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ

0: തേരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാന്റ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാന്റ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3-ാം ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3-ാം ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സി എൻ ജിക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ്ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. എൽ പി ജി കണക്ഷനുകൾ പി എൻ ജി കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈ

0: അമൂല്യ ഗീതികൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യഗീതികളുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം.
2: തഴുകിത്തലോടുന്ന ഒരിളം തെന്നൽ പോലെ ഹൃദയഹാരിയായ ഏതാനും ചില ഗാനങ്ങളുമായി ഇന്നത്തെ അമൂല്യഗീതികൾ നമുക്ക് ആരംഭിക്കാം. തുഞ്ചൻ്റെ കിളിപ്പെണ്ണിൻ പാട്ടിലൂടെ, രാമായണ കഥയിലൂടെ മലയാളം ധന്യമായി. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചൻ്റെയും കിളിയുടെയും കഥ പറയുന്ന തുഞ്ചൻ്റെ നെഞ്ചിലെ എന്നു തുടങ്ങുന്ന ഗാനം, രചന പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ആലാപനം ശിവദർശന.

മഴവില്ലിൻ്റെ മക്കൾക്ക് മാല കുരുക്കുന്നതിന് മഴമുകിൽ തേരുകൾ വന്നു. എൻ്റെയുള്ളിൽ വീണുമയങ്ങുന്ന മയൂരങ്ങൾ പേലി നിവർത്തിയാടുന്നു. പൂവച്ചൽ ഖാദറിൻ്റെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനം. മഴവില്ലിൻ മക്കൾക്ക് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് ലതാ.

സ്യമന്തപഞ്ചക തീർത്ഥത്തിൽ നനഞ്ഞ് സൗഗന്ധികം ചൂടി സുസ്മിതവദനയായി ഒരു സുമശരസഖിയെപ്പോലെ പൊൻപുലരി, ഏതോ കാമുകസംഗമം കാത്തുനിൽക്കുന്ന സുന്ദരിയെപ്പോലെ, ഒരു പുലരിയുടെ സുന്ദരമായ വർണ്ണനയുമായി ഒരു ഗാനം. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം. സ്യമന്തപഞ്ചക തീർത്ഥവുമായി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് ശ്രീകാന്ത്.

തിരുമംഗല്യം ചാർത്തി കളകള ഗാനം പാടി ചിങ്ങമെത്തിയിരിക്കുന്നു. പൂവിളി കേൾക്കാനും മലയാള നാടിനെ കാണുന്നതിനും തേരിലേറി തിരുവോണമന്നൻ വരുന്നു. ചിങ്ങപ്പുലരിയും ഓണത്തിന്റെ മാധുര്യവും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഘഗാനം. രചന പി ശ്രീധരനുണ്ണി, സംഗീതം കെ രാഘവൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യഗീതികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ചുക്കപ്പക്കുട്ടൻ.
1: അമൂല്യഗീതികൾ സമാപിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരി, ചിത്രത്തിൻ്റെ പേര് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തുക. ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി.

ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം ഇതായിരുന്നു, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആര്? ഉത്തരം ജി. ശങ്കരക്കുറുപ്പ്.

കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്. ചിത്രം തൂവാനത്തുമ്പികൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായം അനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകളുണ്ടെങ്കിലും

0: സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രരേഖകളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി OJ ജനീഷ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പക്കത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്

0: അഗസ്റ്റിനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ശ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടന്നു. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസറക്കിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശ കടങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ശിവൻ സാറേ, ലക്ഷ്മി ടീച്ചറെ, ദേ ഇതൊന്നും ശരിയാവത്തില്ല.
1: ആരും ചൂടാവാതെ കാര്യം പറ സാറേ.
0: കുട്ടികൾക്ക് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ പരിസ്ഥിതി മലിനീകരണമെന്നോ അല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സാധാരണ പ്രൊജക്റ്റുകളും കൊടുത്താൽ മതി. അവർ ഇൻ്റർനെറ്റിലോ വിക്കിപീഡിയോ വല്ലതും നോക്കിയിട്ട് കോപ്പി അടിച്ചുണ്ടെങ്കിൽ വരും. നമ്മൾ പേജ് മറിച്ച് നോക്കി മാർക്കിടും. അതല്ലേ കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ ചെയ്തു വരുന്ന രീതി. ഇതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ പുതിയ തരം പ്രൊജക്റ്റ് രീതി എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. നമ്മളുടെ പിള്ളേർക്കൊന്നും ഇത് തലയിൽ കയറുകയില്ല. എൻ്റെ പൊന്നു സാറന്മാരെ, നമ്മളെന്തിനാ വെറുതെ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്?
2: ദാസൻ സാറേ ഒന്ന് കൂളാവ്. നമ്മളെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പി പേസ്റ്റ് രീതികളിൽ നിന്നൊക്കെ മാറണം. ആ മാറേണ്ട സമയമായി. ഈ 2026 നമ്മൾ കുട്ടികളെ ഇങ്ങനെ മൊത്തം മഗപ്പ് ചെയ്ത് പഠിക്കണം എന്ന് പറയല്ല വേണ്ടത്. അവരുടെ ഓരോ ദിവസത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് സമീപിക്കണമെന്നും എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്നൊക്കെയാണ് അവരിന്ന് പഠിക്കേണ്ടത്. അതിനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായ ആപ്പിളും ഗൂഗിളും ഒക്കെ അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിസൈൻ തിങ്കിങ് എന്ന ഫ്രെയിം വർക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രോജക്റ്റ് രീതിയായിട്ട് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത്.
0: ഡിസൈൻ തിങ്കിങ്ങോ? ദേ ഇതൊക്കെ കേൾക്കാൻ നല്ല ഗമയൊക്കെ ഉണ്ട്. പക്ഷേ അത് വല്ല വലിയ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സാധനമല്ലേ ലക്ഷ്മി ടീച്ചറെ? നമ്മുടെ സാധാരണ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും ഒക്കെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവൂ. അല്ല, എന്താണ് ഈ ഡിസൈൻ തിങ്കിങ് എന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞതാ ആദ്യം, അത് കേൾക്കട്ടെ.

0: പ്രശ്നം ശരിക്കും അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുക. ചുമ്മാ ചിന്തിച്ചാൽ പോരാ, ഈ ചിന്തയ്ക്ക് പല പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഏത് സങ്കീർണമായ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താമെന്നാണ് സങ്കല്പിക്കുന്നത്. ലോകത്തിലെ വലിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ നമ്മുടെ നാട്ടിലെ കേഡിസ്കിൽ വരെ യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ നോക്കുന്ന ഒരു സ്കില്ലാണിത്.
1: ഇങ്ങനെ വെറുതെ സിദ്ധാന്തങ്ങളൊക്കെ പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ വെച്ചൊന്ന് പറഞ്ഞതാ.
2: അത് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എംപതൈസ്, സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നം അനുഭവിക്കുന്നവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അവരെ എങ്ങനെയാണ്, ഏത് മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ അറിയുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ താമസം പരിഹരിക്കണമെങ്കിൽ ഈ സ്റ്റാഫ് റൂമിലിരുന്ന് പുതിയ റൂൾസ് ഉണ്ടാക്കുകയാണോ വേണ്ടത്? നമ്മുടെ കുട്ടികളുടെയും പാചകക്കാരായ ചേച്ചിമാരുടെയൊക്കെ വരിയിൽ ചെന്ന് നിന്ന് അവരവിടെ ആ സമയത്ത് അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചറിയണം. അവരിലേക്ക് ഇറങ്ങി ചെന്നാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ.
0: കൃത്യം, ഇതാണ് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ഘട്ടം. ഇതിനുശേഷം നമ്മൾ പ്രശ്നം എന്താണെന്ന് അവിടെ ചെന്ന് പഠിക്കാൻ തീരുമാനിച്ചു, അതായത് എംപതൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും ഡിഫൈൻ ചെയ്യണം. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നൊന്നായിരിക്കത്തില്ല യഥാർത്ഥ പ്രശ്നം. ഉദാഹരണത്തിന്, നമ്മുടെ ഉച്ചഭക്ഷണ വിതരണ സമയത്ത് ക്യൂ അനങ്ങുന്നില്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് അച്ചടക്കമില്ല, അവിടുത്തെ വിതരണം ശരിയല്ല, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്തോന്നാണ്, പ്ലേറ്റുകൾ കഴുകി വരാൻ കുട്ടികളെടുക്കുന്ന സമയമാണ് ഈ വരി നീളാനുള്ള കാരണം. ഇതുപോലെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയുന്നതാണ് ഈ ഡിഫൈൻ എന്ന് പറയുന്ന ഫേസ്, രണ്ടാമത്തെ ഘട്ടം. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നാണ്.
1: ആ, ഇത് കേൾക്കുമ്പോൾ കുറച്ച് യുക്തിയൊക്കെ ഉള്ളതായി തോന്നുന്നുണ്ട്. നമ്മളെപ്പോഴും അച്ചടക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വെറുതെ കുറ്റം പറയും, പക്ഷെ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം വേറെ ആയിരിക്കും. ശരി, പ്രശ്നം കൃത്യമായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്താണ്?
2: അതാണല്ലോ ഐഡിയേറ്റ്, അതായത് ഐഡിയാസ് രൂപീകരിക്കുക. ഇപ്പോൾ പ്രശ്നം മനസ്സിലായല്ലോ, അതിൻ്റെ കാരണവും മനസ്സിലായി. ഇനി അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ് ഈ ഐഡിയേറ്റ് എന്ന് പറയുന്നത്.
1: ഓഹോ,
2: ഇവിടെ നമുക്ക് എന്താശയങ്ങളും തുറന്നു പറയാം, തെറ്റാവട്ടെ ശരിയാവട്ടെ. ഇപ്പൊ ആപ്പിളും ഗൂഗിളും ഒക്കെ ഈ ഘട്ടത്തിലാണ് ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യിക്കുന്നത്. നമ്മൾ ഈ മേശപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു കളർ സ്റ്റിക്ക് നോട്ടിൽ ഓരോരുത്തരുടെയും തലയിൽ ഉദിക്കുന്ന ഓരോ ഐഡിയാസ്, ഇതിന് പരിഹാരം കാണേണ്ട നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഐഡിയാസ് എഴുതി ബോർഡിൽ അങ്ങ് ഒട്ടിക്കും. ഒരാളുടെ ചെറിയ ആശയത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അതിലും വലിയൊരു ഐഡിയ കിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI ടൂളും ഒക്കെ വരുന്ന ഈ കാലത്തെ പുതിയ ഐഡിയകൾ കണ്ടെത്താൻ കുട്ടികൾ സ്വന്തം തലേ ഉപയോഗിക്കട്ടെ സാറേ.
0: സാറേ തീർന്നില്ല, ഇനിയുണ്ട് രണ്ട് ഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന ഘട്ടം, അതായത് ഒരു മാതൃക ഉണ്ടാക്കുക. അതായത് ഐഡിയാസ് ഒരുപാടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഏറ്റവും പ്രായോഗികമായ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ ഈ ഐഡിയയുടെ താൽക്കാലിക മാതൃക ഉണ്ടാക്കി നോക്കുക. ഈ പൈലറ്റ് പ്രോജക്റ്റ് എന്നൊക്കെ പറയും പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൽ ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്കൂള് മൊത്തം പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റണ്ട, നമുക്ക് ആദ്യം ഒരു ക്ലാസ്സിലോ ഒരു വരിയിലോ മാത്രം ഒരു പുതിയ രീതി പരീക്ഷിക്കാൻ ചെറിയൊരു ക്രമീകരണം ഉണ്ടാക്കുന്നു. ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ വെർഷൻ എന്നൊരു കാര്യം ഉണ്ടാക്കും, അത് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്, നമ്മൾ എന്ത് പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പും അതിൻ്റെ ചെറിയൊരു പൈലറ്റ് പരിപാടി ചെയ്യുക എന്നുള്ളത്, അതാണ് ഈ ഘട്ടം.
1: അല്ല, എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ മാതൃക പരീക്ഷിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാലോ? നമ്മളീ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ അങ്ങ് വേസ്റ്റായി പോകത്തില്ലേ ശിവൻ സാറേ? നമ്മൾ നാണം കെടില്ലേ?
0: എൻ്റെ പൊന്നു സാറേ, ആ ചിന്താഗതിയാണ് കുഴപ്പം. പരാജയപ്പെട്ടോട്ടെ, അതൊരു ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഡിസൈൻ തിങ്കിങ്ങിൽ പറയുകയാണെങ്കിൽ ഇതിനെയാണ് ടെസ്റ്റ് ഘട്ടം. അതായത്

0: നേരത്തെ ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പ് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നു. ഇതിനെയാണ് ഈ ടെസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നാട്ടിൽ നടക്കുമോ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് ചെറുതുണ്ടാക്കി ചെറുത് പൊട്ടിയാൽ അത്രയും നല്ലതാണല്ലോ. മോഡൽ കാര്യക്ഷമമല്ലെങ്കിൽ ടെസ്റ്റ് വളരെ നേരത്തെ തന്നെ പരാജയപ്പെടും. നല്ലതാണത്, നമ്മൾ കൂടുതൽ സമയവും പൈസയും വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചിലവാക്കേണ്ടതില്ല.
1: ഇതൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ വളരെ പ്രായോഗികമായ ഒരു കാര്യവുമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിലെ സാധാരണ പിള്ളേരുടെ പ്രോജക്റ്റിലെ ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? നമ്മുടെ നാട്ടിലൊരു പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിഷയം പറ സാറേ.
2: അതിനാണ് സാറേ ഞങ്ങളൊരു വിഷയം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് വിഷയം എന്താണെന്നോ, നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും അതിനുള്ള പ്രായോഗിക പരിഹാരങ്ങളും. നമുക്കറിയാലോ നമ്മുടെ ഈ അടുത്ത കാലത്ത് ബ്രഹ്മപുരത്തൊക്കെ ഉണ്ടായ മാലിന്യ പ്രശ്നങ്ങൾ. കുട്ടികൾ സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഈ പരിസ്ഥിതി മലിനീകരണം പോലെ വെറുതെ പുസ്തകം നോക്കി ഉപന്യാസം എഴുതുന്നതിന് പകരം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിലൂടെ നേരിട്ട് കടന്നു പോകണം. അതായത് എംപതൈസ്, കുട്ടികൾ അവരുടെ വാർഡുകളിലെ വീടുകളിൽ പോയിട്ട് ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈവൻ ഹരിതകർമ്മസേനയ്ക്ക് അവർ പ്ലാസ്റ്റിക് ഒക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് അറിയണം. പിന്നെ ഡിഫൈൻ, ഇനി ആളുകൾക്ക് താല്പര്യമില്ലാത്തതാണോ, ഈ വേസ്റ്റ് ശേഖരിക്കാനുള്ള വണ്ടി വരാത്തതാണോ, അതോ കമ്പോസ്റ്റ് ഒക്കെ ചെയ്യാൻ സ്ഥലമില്ലാത്തതാണോ ഈ ആക്ച്വൽ പ്രശ്നം എന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് കണ്ടെത്തണം. അടുത്തത് എന്തായിരുന്നു? അതെ, കുട്ടികൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഇതിനെന്തൊക്കെ പരിഹാരങ്ങളും ചെയ്യാന്ന് അവർ ചർച്ച ചെയ്യട്ടെ. ചിലപ്പോൾ അതൊരു ചെറിയ മൊബൈൽ അലർട്ട് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ വെറും ഇത്രയും പോലും ചെലവില്ലാത്ത പുതിയൊരു കമ്പോസ്റ്റിംഗ് രീതി ആയിരിക്കാം. എന്തു ആയിക്കോട്ടെ, പിന്നെ വരുന്നത് പ്രോട്ടോടൈപ്പ്. ഈ ഉപയോഗമൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികളോ കാർഡ്ബോർഡോ ഒക്കെ ചേർത്ത് അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് ബിന്നിൻ്റെയോ വേസ്റ്റ് സെഗ്രിഗേഷൻ ബോക്സിൻ്റെയോ ഒക്കെ മാതൃക അവരുണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ടെസ്റ്റ്. ഈ ഉണ്ടാക്കിയ മോഡല് അവർ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ ഒക്കെ 1 ആഴ്ച വെച്ച് പ്രവർത്തിപ്പിച്ച് നോക്കട്ടെ. എന്നിട്ട് വീട്ടുകാരുടെ ഫീഡ്ബാക്സും കളക്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തെങ്കിലും പോരായ്മയോ പ്രശ്നങ്ങളോ വന്നാൽ അത് മാറ്റാമല്ലോ.
1: കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ പിള്ളേർ വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിന് യുക്തിസഹമായി പരിഹാരം കണ്ടെത്താനും ഒക്കെ പഠിക്കും. ഈ ഓരോരോ കമ്പനികൾ ലോകം കീഴടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അവരൊക്കെ ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ.
0: അതെ ദാസൻ സാറേ, നമ്മൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ അവയർനെസ് ഉണ്ടാക്കുന്നതിന് കൂടെ നമ്മൾ ഈ ചെയ്യേണ്ട രീതികളെ പഠിക്കുക എന്നതുകൂടെയാണ്. അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇത് വെറും ഒരു സിലബസ് പ്രോജക്റ്റ് മാത്രമല്ല, ഭാവിയിൽ ഒരു പ്രശ്നത്തിനെ സമീപിക്കുമ്പോൾ അതിനെ എങ്ങനെ ഘട്ടം ഘട്ടമായി ടാക്കിൾ ചെയ്യാമെന്ന് കുട്ടികൾ പഠിക്കുകയാണ്, അവരെ ശീലിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്, അവരെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ.
1: ആ എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയണ്ട. ഈ പ്രോജക്റ്റിൻ്റെ ഗൈഡ്ലൈൻസ് നമുക്ക് ഇന്ന് തന്നെ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കാം. ഈ വർഷത്തെ സ്കൂൾ വാർഷികത്തിന് നമ്മുടെ കുട്ടികൾ വെറും ചാർട്ടുകൾ എഴുതിയ വിവരങ്ങളായിരിക്കത്തില്ല പ്രദർശിപ്പിക്കുക. പകരം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള അവരുടെ സ്വന്തം പ്രായോഗിക പരിഹാരങ്ങളായിരിക്കും. ലക്ഷ്മി ടീച്ചറേ, ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തോളൂ, നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. നമ്മുടെ സ്കൂളിലെ കുട്ടികളാവട്ടെ നാളത്തെ മാറ്റത്തിൻ്റെ അമരക്കാർ.
3: മാറി ചിന്തിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

101 ദശാംശം 4 മെഗാ ഹെഡ്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മയിലാടും കുന്ന് എന്ന ചിത്രത്തിൽ പി സുശീലയും മാധുരിയും പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

അവിചാരിതമായ കാരണത്താൽ പ്രക്ഷേപണത്തിനിടയിൽ അല്പസമയം തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഇനി വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം.

പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ ONV കുറുപ്പ്, ജോൺസൺ. അടുത്ത ഗാനം ഇടനാഴിയിലൊരു കാലൊച്ച എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി കേൾക്കാം.

ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ബിനു റോയ്.

ഷീജാദാസിൻ്റെ സന്ദേശമാണ് ഇന്ന് ആദ്യം. ഷീജയുടെ കൊച്ചുമക്കളായ ദർശിതിൻ്റെയും ധൻവികിയുടെയും ജന്മദിനമാണിന്ന്. അവർക്കു വേണ്ടി പിരിയില്ല നാം എന്ന ചിത്രത്തിലെ മുന്നാഴി മുത്തുമായി മഞ്ഞിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം എന്ന ഗാനം കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയതാണ് ഈ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ, കെ വി മഹാദേവൻ്റെ സംഗീതം. ദർശിതനും ധൻവികയ്ക്കും സ്പൈസ് എഫ് എമ്മിൻ്റെ പിറന്നാളാശംസകൾ.

തൃശ്ശൂരിൽ നിന്നും ഷീജ ദാസ് ദർശിതിനും ദൻവികയ്ക്കും പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ ഇന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉറക്കം വരാത്ത രാത്രികൾ എന്ന ചിത്രത്തിലേതാണ് നാടകം ഈ ജീവിതം എന്ന ഗാനം. ഗായകൻ യേശുദാസ്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ഹൃദയരാഗങ്ങളിലെ അടുത്ത സന്ദേശം ഇങ്ങനെ. ഹായ്, ഞാൻ റിൻസൻ ചാലക്കുടി. ചേക്കേറാനൊരു ജില്ല എന്ന ചിത്രത്തിലെ ഉണ്ണിമേനോൻ പാടിയ സ്നേഹപ്പൂക്കൾ വാരിച്ചൂടി എന്ന ഗാനം കേൾപ്പിക്കാമോ? കേൾപ്പിക്കാലോ. ചുനക്കര രാമൻകുട്ടി എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ശ്യാം. റിൻസന്റെ ഇഷ്ടഗാനം.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. സമയമിപ്പോൾ 10 മണി കഴിഞ്ഞ് 45 മിനിറ്റും 39 സെക്കൻഡും. ഹൃദയരാഗത്തിലെ അടുത്ത ഗാനത്തിലേക്ക് പോകാം. സന്ദേശം ഇങ്ങനെയാണ്: ഹൃദയരാഗത്തിന് നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി ഗൗരീശങ്കരം എന്ന ചിത്രത്തിലെ ഉറങ്ങാതെ രാവുറങ്ങി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ? ചോദിച്ചിരിക്കുന്നത് സെബീനയാണ് മതിലകത്ത് നിന്നും. ഈ ഗാനം പാടിയത് ചിത്ര, ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ.

തൃപ്പുണിത്തുറയിൽ നിന്നും വൈഷ്ണവി പുരുഷോത്തമൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ആരാധന എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

ശ്രീകൃഷ്ണ പരന്ത എന്ന ചിത്രത്തിലെ ജാനകി പാടിയ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു രതീഷ് മഞ്ഞപ്ര. ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് കെ രാഘവൻ.

ജയങ്കർ അയച്ചിരിക്കുന്ന സന്ദേശമാണ് ഇനി. പ്രിയ ഹൃദയരാഗത്തിന് ഒരു വലിയ വന്ദനമാദ്യം നേരുന്നു. അനുപല്ലവി എന്ന ചിത്രത്തിലെ എൻ സ്വരം പൂവിടും ഗാനമേ എന്ന ഗാനം ഞങ്ങളുടെ കമ്പനിയായ ഹെറിറ്റേജ് ആർട്സിലെ പ്രിയപ്പെട്ട സാറായ മജ്നു സാറിൻ്റെ ജന്മദിനമായ ജൂൺ 13-ന് സാറിന് എല്ലാവിധ ആശംസകളും അഡ്വാൻസായി ഞങ്ങൾ നേർന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ഈ ഗാനം സാറിന് വേണ്ടി കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ സ്നേഹപൂർവ്വം ജയങ്കർ, സലിത, ശ്രീനന്ദ, അബ്ദുൾ മജീദ്, നസ്രത്ത്, ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ഈ ഗാനമാണ് ഇനി. അനുപല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.